കൊച്ചി 90 FM-ന്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ
4: മധുവന്തിയോ യമൻ കല്യാണിയോ അതോ ഇല്ല, അതൊരിക്കലും മേഘമൻഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം.

0: നിഴലാട്ടം.
1: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന്

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് സൗഖ്യം പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ സജീഷ് എമ്മാണ്. കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സൗഖ്യം പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു. സാർ, ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ പറയും മനുഷ്യന്മാര് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഹൃദയം നല്ല ഹൃദയമുള്ള ആള് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു വിശേഷണം നമ്മൾ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു നല്ല ഹൃദയമുള്ള ആളെന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പൊതുവെ സാഹിത്യപരമായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്ന അർത്ഥത്തിലാണ് പറയാറ്. സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹൃദയത്തെ എപ്പോഴും മനഃശാസ്ത്ര ചികിത്സകരും സാഹിത്യകാരന്മാരൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഹൃദയത്തിനകത്ത് മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യത്തിനോട് കൂടുതൽ നമ്മൾ തീവ്രമായി അതിൽ ഇടപെടുമ്പോൾ അത് ഹൃദയം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നുള്ളതാണ്. കാരണം മറ്റേത് അവയവത്തിനും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ഹൃദയത്തിന് ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ജീവാപായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നല്ല ഹൃദയം ആവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത്. അത് മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഹൃദയം എന്നത് ഹെൽത്തി ഹാർട്ട് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സുപ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ചും വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പം. അതുകൊണ്ട് ഹൃദയത്തിന് വരുന്ന ഏറ്റവും നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചികിത്സിക്കേണ്ടതുണ്ട്, അതിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ സാർ, ഇപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, നമ്മളെപ്പോഴും ഭക്ഷണം റിലേറ്റ് ചെയ്ത് പറയും ഇത് കഴിക്കരുത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇഷ്ടമില്ലാത്തത് എന്താണ്?
1: പൊതുവെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നേരിട്ട് ബാധിക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ചും ഹൃദ്രോഗങ്ങളെ. അപ്പൊ ഹൃദ്രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ആരോഗ്യശീലങ്ങളുണ്ട്, ആരോഗ്യശീലങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ, എപ്പോഴും ആദ്യം പറയുന്ന ഒരു വാക്കാണ് നമ്മൾ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം വരും. ഡിസ്ലിപ്പിഡിമിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ, അതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ നേരിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ജന്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും പറയും നമ്മൾ ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ഫുഡുകൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഒരു പ്രധാന കാരണമാണ് ഹൃദ്രോഗങ്ങൾക്ക്. ഡയബറ്റീസിന് പ്രമേഹത്തിന് കാരണമാവുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്ന പാനീയങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രമേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത്തരം സാധ്യതകളും കൂടെയുള്ള ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് പാരന്റ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാലോ. അത്തരം ആളുകൾ നേരത്തെ തന്നെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നത് പ്രമേഹത്തിന് തടയാൻ പറ്റും. പിന്നെ വളരെ പ്പെട്ട ഒരു കാരണം ഹൃദ്രോഗങ്ങൾക്കുണ്ടത് രക്തസമ്മർദ്ദമാണ്. രക്തസമ്മർദ്ദം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എപ്പോഴും ഈ ഡയറ്റിൽ സോഡിയം ഇൻടേക്ക് കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള പിക്കിള്,

0: പടം അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ രക്തസമ്മർദ്ദത്തിന് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ശീലങ്ങളും കൂടെ പ്രധാനമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ലൈഫ് സ്ട്രെസ്സുകള് പിന്നെ ഉറക്കമില്ലായ്മകള് ഇതൊക്കെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത. അപ്പൊ ഭക്ഷണത്തോടൊപ്പം തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, പ്രമേഹം ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഭക്ഷണശീലങ്ങളാണ് എപ്പോഴും ഹൃദയത്തിനനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹൃദയത്തിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതേസമയം മറ്റു എല്ലാ അവയവങ്ങളും ഇപ്പം തലച്ചോറിന് വരുന്ന സ്ട്രോക്കിനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്ട്രോക്കിനും ഒക്കെ തടയാൻ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമുക്ക് സഹായിക്കാറുണ്ട്.
1: ഓക്കെ സർ, അപ്പം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതിന്റെ ഒരു ഒരു സെപ്പറേഷൻ ഉണ്ടോ ഹൃദയരോഗത്തിന്?
0: നമ്മളെ കണക്കുകൾ കാണിക്കുന്നത് പുരുഷന്മാരിൽ പൊതുവെ ഹൃദയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദയരോഗം വരാനുള്ള. അതിന്റെ കാരണങ്ങൾ പലതാവാം, പക്ഷെ ഒരു ഒരു ഒരു സ്റ്റഡി ഗ്ലോബലി നടത്തിയിട്ടുള്ളതിൽ നമ്പർ കൂടുതൽ പുരുഷന്മാർക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശീലങ്ങൾ എപ്പോഴും ഒരു കാരണമാണല്ലോ. അപ്പം നമ്മുടെ ഹാബിറ്റ്സിൽ ഈ ഹൃദയത്തിന് അസുഖം ഉണ്ടാക്കാൻ ആവശ്യമായ ശീലങ്ങളുള്ള ആളുകൾ ആരാണെങ്കിലും അത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഹൃദയരോഗം ഉണ്ടാക്കും. ഉദാഹരണത്തിന് ആൽക്കഹോൾ, പുകവലി, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്മോക്കിങ്. അത് വെറും ഇപ്പം സിഗരറ്റ് ബീഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേപ്പിംഗ് പരിപാടികളൊക്കെ ഈ എല്ലാ തരത്തിലുള്ള ശീലങ്ങളും നേരിട്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ലിവറിനെയും തലച്ചോറിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്.
1: പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഓയിൽ യൂസേജ്, ഇപ്പം വിവിധതരം ഈ കുക്കിംഗ് ഓയിലുകളൊക്കെ ലഭ്യമാണ്. എണ്ണയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതെണ്ണയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ള?
0: ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ പല ഓയിലും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വരുന്നത്.
1: ചൂടാക്കി
0: റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളായി മാറും, പിന്നെ അങ്ങനെ അത് നേരിട്ട് കൊളസ്ട്രോളും ഹൃദ്രോഗമൊക്കെ ഉണ്ടാക്കും. അതേസമയം മറ്റ് ഓയിലുകൾ വളരെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സസ്യജന്യങ്ങളായിട്ടുള്ള ഓയിലുകളും കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അളവ് കുറയ്ക്കുകയും അത് അതിന്റെ റീസൈക്ലിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയ കുഴപ്പമില്ല.
1: എന്താണെങ്കിലും അമിതമായിട്ട്
0: വറുത്തതും പരിച്ചതും നോക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോൾ തന്നെ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരേ എണ്ണ തന്നെ പിന്നെയും പിന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും അപകടകരം. അത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അപകടം കൂടുതലാന്ന് പറയുന്നത്. കാരണം വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കും, പുറത്ത് നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് അറിയില്ലല്ലോ.
1: പിന്നെ ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ് ഈ കുഴഞ്ഞു വീണുള്ള മരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരില് കൂടുതലായിട്ട് കാണുന്ന എണ്ണ എടുക്കുമ്പം അയ്യോ ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആക്ച്വലി റീസൺ എന്തായിരിക്കും സർ?
0: കുഴഞ്ഞു വീണിട്ടുള്ള മരണം എല്ലാ കാലത്തും ഉണ്ട്. ഈ അടുത്ത കാലത്ത് അത് കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതൽ ഞെട്ടുന്നത്. പക്ഷെ കുഴഞ്ഞു വീണിട്ടുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരുപക്ഷെ നേരത്തെ ഉള്ളതോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഇടിപ്പിനുള്ള വേരിയേഷൻ. പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് അമിതമായി കൂടിയിട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വെന്റിക്കുലാർ അരിത്മിയാസ് ഒക്കെ പറയും. അതല്ലാതെ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള അസുഖങ്ങള്, പിന്നെ വളരെ മേജറായിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിലിലേക്കുള്ള രക്തക്കുഴലിലൂടെയുള്ള രക്തപ്രവാഹം നിന്നു പോയിട്ട് കാർഡിയാക് മസിൽ ഡാമേജ് ആയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അങ്ങനെയല്ല അല്ലാതെ തന്നെ ഒരു നമുക്ക് ജനിതകമായ ചില കാരണങ്ങൾ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ അതർവൈസ് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോയിട്ട് മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപൂർവെങ്കിലും ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ അതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ളത് മരണത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ തൽസമയത്തുള്ള നമ്മുടെ ഒരു പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അതിന് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.
1: കാരണം
0: ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ CPR കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ AED എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെഷീൻ ചുമരിൽ തൂക്കി വെച്ചിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടി വെച്ചതല്ല, ഇത്തരം കുഴഞ്ഞു വീണ് മരണ സാധ്യതയുള്ള സമയങ്ങളിൽ ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹാർട്ടിന്റെ നിന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ വേരിയേഷൻ നോർമലൈസ് ചെയ്യാൻ ആവശ്യമായ ഷോക്ക് കൊടുക്കുക.

0: വേണ്ടിയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ആണത്. അത് ഉപയോഗിക്കാൻ വലിയ അറിവൊന്നും ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം. പലപ്പോഴും ആ ഡിഫിബ്രിലേറ്ററിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ കാർഡിയാക് മസാജ് കൊടുക്കുക, CPR, കാർഡിയാക് റെസസിറ്റേഷൻ കൊടുക്കുക. അതിനൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലം മുതൽ കൊടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പലപ്പോഴും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഇനിയും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു വിഷമകരമായ സത്യം.
1: നല്ലൊരു ഇൻഫർമേഷൻ ആണ്.
0: അതെ, അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഒരു വേദിയിൽ ഒരു കലാപരിപാടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മള് CPR കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ചുറ്റുപാടുണ്ടെങ്കിൽ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂരിഭാഗം കേസിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും.
1: ഓക്കെ സർ. പിന്നെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു മനസ്സിലാവുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. ചിലപ്പോൾ നെഞ്ചരിച്ചലാവാം, ഗ്യാസ് ആണോ എന്ന് സംശയിക്കുന്നു. ഇപ്പം സർ ചോദിച്ചു വരുന്നത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്.
0: ഒരു ഹൃദ്രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ വേഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ്യക്തമായ ഈ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോ ഒരു വയറ് നെഞ്ചത്തൊരു എരിച്ചല്, അതിലെ നെഞ്ചത്തൊരു തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് വളരെ ചെറുതാണെങ്കിലും മറ്റസുഖങ്ങൾ ഇല്ലാത്തൊരാൾക്കാണെങ്കിൽ പോലും അതിനെ നമ്മൾ വളരെ നേരത്തെയും ശ്രദ്ധയോടെയും അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് പലപ്പോഴും നെഞ്ചിന്റെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത് നെഞ്ചത്തൊരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. എന്തോ ഒരു വലിയ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ വരിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു വേദന, ഇതാണ് അതിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ. പക്ഷേ അതല്ലാതെയും ഇപ്പോ താടിയല്ലൊരു കഴപ്പ്, അതല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കയ്യിലേക്കോ ഒക്കെ ഉള്ളൊരു കടച്ചില്, അതല്ലെങ്കിൽ നെഞ്ചത്ത് അകാരണമായ ഒരു ഒരു വിങ്ങല്, അതല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാനുള്ള ഒരു തടസ്സം പോലെ ഒരു പുകച്ചൽ പോലും ആവാം. ഇതിനെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലിയിലും ഹാർട്ടിന്റെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു അസിഡിറ്റി ആവാം. പക്ഷേ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ഹാർട്ടിന്റെ അസുഖം ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നെഞ്ചത്ത് ഒരു എന്തെങ്കിലും ഒരു സിംപ്റ്റം വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി ഒരു ECG എടുക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ഒരു വർക്കപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ചിലപ്പോൾ പരാതി പറയുമ്പോൾ ഗൃഹനാഥന്മാരൊക്കെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറൊക്കെ ഇരിക്കാറുണ്ട്. ആ ഇവരെപ്പോഴും പരാതി പറയുന്നു, അത് അങ്ങനെ ചെയ്യരുതിരിക്കലും. കാരണം സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും അവർ പറയുന്ന പരാതി ശ്രദ്ധിക്കാതെ പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആരാണെങ്കിലും, അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമല്ല, അത് നെഞ്ചത്ത് വരുന്ന അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ സർ. പിന്നെ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യണത്. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ എക്സസൈസിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഹാർട്ടിന് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ
0: നമുക്ക് ഈ കാർഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പോയാലുണ്ട്. കാരണം അത് നമ്മുടെ ഹാർട്ടിന്റെ പവർ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകളാണ്. ആ കാർഡിയോ ചെയ്യുന്ന പ്രോപ്പർലി കാർഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ടിന് മാത്രമേ മറ്റ് അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഡിയോ കമ്പൽസറി ആണ്. അപ്പോൾ വ്യായാമം, എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തിയാനുഷ്ഠിതമായിട്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ തര എക്സസൈസ് ആണ് ആവശ്യം. വളരെ തടിച്ച വളരെ ഒബീസായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ആവശ്യം. മെലിഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആവശ്യം. അതേസമയം ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടലോ ഒക്കെ ആയിരിക്കും ആവശ്യം. അതനുസരിച്ചുള്ള എക്സസൈസ് വേണം പ്ലാൻ ചെയ്യാൻ. അതേസമയം പിന്നെ ഒരു കാർഡിയാക് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഒരുപാട് ഹാർട്ടിന്റെ മുകളിൽ സ്ട്രെസ് വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവേ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടത്തം ഒരു വ്യായാമം തന്നെയാണോ, തീർച്ചയായിട്ടും അതൊരു വ്യായാമ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടി വരും. പക്ഷെ നടത്തം മാത്രം ഒരു വ്യായാമം ആവുന്നില്ല സമ്പൂർണമായിട്ടും. പക്ഷെ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നുണ്ട്.

0: എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. പിന്നെ നടത്തം മാത്രം ചെയ്തുകൊണ്ടും അത് പൂർണ്ണമായൊരു വ്യായാമം ആവുന്നില്ല. നടത്തം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസിന്റെ പ്രശ്നം വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ നടത്തം അതും വിഗറസായിട്ടുള്ള ഒരു വാക്കിംഗ് ഒരു നല്ല വ്യായാമം തന്നെയാണ്. അത് നമുക്ക് കൊളസ്ട്രോള് കുറക്കാനും നമ്മുടെ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കൂട്ടാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഉള്ളൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്നു കാണാറുണ്ട്.
1: പിന്നെ സാർ, ഈ ചെക്കപ്പ് നമ്മളിപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നോർമൽ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ടിന്റെ ചെക്കപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
0: ആ, തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കുടുംബത്തില് അച്ഛനോ അമ്മക്കോ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛനോ അമ്മക്കോ സഹോദരി സഹോദരന്മാർക്കോ ഹാർട്ടിന് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ യങ് ഏജിൽ തന്നെ, അത്രയൊന്നും പ്രായമാവാത്ത 55 വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു കാർഡിയാക് ഇവാലുവേഷൻ നേരത്തെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പൊ ഹൃദ്രോഗം ഒരു വളരെ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല ഇപ്പോ, അത് ഏർലി ഏജിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഒരു 40s തുടക്കത്തിൽ തന്നെ ഒരു കാർഡിയാക് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാർഡിയാക് ഇവാലുവേഷൻ സ്പെസിഫിക്കലി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഇ സി ജി എടുക്കുക, ഒരു എക്കോ ചെയ്യുക, കൊളസ്ട്രോൾ ലെവലും ഡയബറ്റീസ് ഷുഗറിന്റെ ലെവലും ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക. അത് ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും.
1: അമിതമായ വ്യായാമം ഇപ്പൊ ജിമ്മിലൊക്കെ വെച്ച് മരിക്കുന്നവരൊക്കെ അത് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ സാർ പറഞ്ഞ പോലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ.
0: അതെ, അമിതമായ വ്യായാമം കൊണ്ടും മരണപ്പെടുന്നതിന് ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ അതൊരു കാരണമാണ്. പക്ഷെ വെറുതെ വ്യായാമം കൊണ്ട് മാത്രം ഒരാൾ മരണപ്പെടുന്നില്ല, പക്ഷെ അതിനൊരു ജനറ്റിക് ഫാക്ടറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പൊതുവെ വെൽ ബിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയി നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വളരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോ ഒരു ജിംനേഷ്യത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് മരിക്കുന്നതിനൊക്കെ ചിലപ്പം ഒരു ജനറ്റിക് ഫാക്ടർ ഒരു ഘടകമാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പലപ്പോഴും ബി പി ഒക്കെ കൂടുന്നത് നമ്മൾ അറിയില്ല. ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്കൊരാൾക്ക് ഒരു ആവറേജ് 120-180 ആണ് ബി പി വേണ്ടതെന്ന് പറയുമെങ്കിലും ഒരു 130 കൂടുമ്പോൾ നമ്മൾ ചിലപ്പം സിംപ്റ്റംസ് ഒന്നുമില്ല, അപ്പം മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓവർ ദ പീരീഡ് നമുക്ക് ബി പി കൂടി കൂടി വന്നിട്ട് ഒരു പക്ഷേ ഒരു പെട്ടെന്നൊരു ആക്സലേറ്റർ ഹൈപ്പർ ടെൻഷനിലേക്ക് പോയിട്ടൊക്കെ അറ്റാക്ക് വരാനോ സ്ട്രോക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബി പി റെഗുലറായി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളസ്ട്രോൾ നോക്കുക എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല. ചീത്ത കൊളസ്ട്രോൾ കൂടുന്നില്ല എന്നും നല്ല കൊളസ്ട്രോള് ആവശ്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തണം.
1: ഓക്കെ സാർ. സാർ, ഇപ്പം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അത് എത്രത്തോളം റിസ്ക് ആണ്?
0: അതെ, ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സിനിമ പോലും ഇറങ്ങി അല്ലെ. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏതൊരു അവയവ ദാന ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പുതിയ ചികിത്സാ രീതി തന്നെയാണ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും അതിന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്താൻ ആവശ്യമായ സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവയവദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരോ എപ്പോഴെങ്കിലും അവർ അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള സമ്മതം ഉണ്ടെങ്കിൽ വല്ല അപകടങ്ങളൊക്കെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിക്കുമ്പോഴോ അവരുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഫലപ്രദവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു അവയവത്തിന് മാത്രമാണ് കുഴപ്പമെന്നുള്ളതുകൊണ്ട് മാത്രം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ചികിത്സയും ഒരുപാട് ചെലവും അങ്ങനെ ജീവിതത്തോടും മരണത്തോടും മല്ലടിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വളരെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഈ റീസെന്റ്ലി തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ കേസുകൾ കണ്ടു. അതിന് ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡോണറുടെ ഹൃദയം അത് റിസിപ്പിയന്റ് അടുത്ത് എത്തിച്ച് സർജറി ചെയ്യേണ്ടതുണ്ട് മസൽ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എയർ ലിഫ്റ്റിങ്ങും അതല്ലെങ്കിൽ പിന്നെ മറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി

0: എടുക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്നുണ്ട്.
1: സാർ, ഈ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, ഇത് മൂന്നും ഡിഫറെന്റ് അല്ലേ?
0: പലപ്പോഴും ഏതാണ്ട് ഒരേ പോലത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് ടേമുകളാണെങ്കിലും ഇത് മൂന്ന് വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം, നമ്മുടെ ഹൃദ്രോഗത്തിന്റെ

0: ബ്ലോക്കുകൾ കൊണ്ട് ആ രക്തപ്രവാഹം തടസ്സപ്പെടുകയും അങ്ങനെ ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് അവിടുത്തെ മാംസപേശികൾ കേടായിട്ട് ശക്തമായ നെഞ്ചുവേദന വരും. അതിന്റെ ഭാഗമായിട്ട് ആ രക്തക്കുഴൽ പൂർണ്ണമായി അടയുമ്പോൾ പെട്ടെന്ന് ആ മാംസപേശികൾ കേടായിട്ട് പിന്നെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാം. അങ്ങനെയാണ് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മാത്രം. പിന്നെ ഈ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ പമ്പിംഗ് ഫെയിലർ വരുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടൽ വരികയോ ഒക്കെ ചെയ്യും. ലങ്സിലേക്ക് നീര് നിറഞ്ഞ് പൾമണറി എഡിമ എന്നൊക്കെ
1: പറയും.
0: അതായത് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് ഫെയിലറും കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാം. അല്ലാതെയും ഹാർട്ട് ഫെയിലറുകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് അറ്റാക്ക് ഒരു കാരണമാണെന്ന് മാത്രം. അപ്പൊ ഹാർട്ടിന് പമ്പിംഗ് കുറയുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ മാംസപേശികൾ കേടായിട്ട് വരുന്ന നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന്റെ. അത് പലതരത്തില് വരുന്നുണ്ട്. മേജർ അറ്റാക്ക്, മൈനർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയും ആ ബ്ലോക്കുകളുടെ ആ ഒരു സ്ഥാനം, അതിന്റെ വലിപ്പം, അതിനൊക്കെ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പൊ അതിന്റെ ചികിത്സ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്ന ആഞ്ചിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഹാർട്ട് ഫെയിലറിന് പക്ഷെ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഒരുപാട് ചികിത്സ ആവശ്യമുണ്ട്. അതിന് ലോങ് റൺ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനകത്തെ മെറ്റബോളിക്ക ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള അതിനാവശ്യമായ മെഡിക്കേഷൻസും ഡയറ്റും ഫോളോ ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണ്ടി വരും. കാർഡിയക് അറസ്റ്റിന് ഇതൊന്നും അല്ലാത്ത വളരെ പെട്ടെന്നുള്ള ചികിത്സ, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് മസാജ് കൊടുക്കുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: പിന്നെ ഇപ്പോ നമ്മള് മുതിർന്നവരൊക്കെ പറയുകയെങ്കിൽ നമ്മുടെ ജീവിതശൈലി, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ മുതിർന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ജനറ്റിക് ആയിട്ടുള്ളത് മാത്രമാണ്?
0: കുട്ടികൾക്ക് വരുന്ന ഹാർട്ടിന്റെ അസുഖങ്ങളുടെ പലപ്പോഴും കാരണം അത് ജന്മനാ വരുന്ന കാരണങ്ങളാണ്. കൺജനൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് നമ്മുടെ ഏട്രിയത്തിന്റെയോ അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെയോ ഇടയിലുള്ള സെപ്റ്റത്തിന് വരുന്ന സുഷിരാവാം, അതല്ലെങ്കിൽ വാൽവിന്റെ കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള അവസ്ഥയാവാം. ആ രക്തക്കുഴലുകളുടെ സ്ഥാനത്തിന് വരുന്ന പ്രശ്നമാവാം, അത് പലപ്പോഴും അതിന്റെ വാൽവിന് വരുന്ന കുഴപ്പമാവാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതില് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഒഫ്കോഴ്സ്. പിന്നെ ചില അസുഖങ്ങളും ഇത് വാൽവിനൊക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണം, ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. സർജറി ആണെങ്കിലും അതിനല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മെഡിസിൻ കൊടുത്താലും ഒക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ രോഗങ്ങൾ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കുക, അതിന്റെ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെയാണ് രീതി. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പൊതുവെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരാറില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ വരാറുള്ളൂ. അതും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് അതും നമ്മളിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും.
1: കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ലക്ഷണങ്ങളൊക്കെ സാർ അത് മനസ്സിലാവുക?
0: ഹാർട്ടിന്റെ അസുഖങ്ങൾക്ക് പൊതുവായി കുറച്ച് രോഗലക്ഷണങ്ങൾ എപ്പോഴും പറയും. നമ്മൾ എല്ലാ കാർഡിയാക് ഇൽനെസ്സിനുകളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം അവർ ഈ ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ നെഞ്ച് ഇങ്ങനെ ആവശ്യധികം കുഴിയും ചെയ്യുന്നൊരു ഈ നെഞ്ച് പിന്നെ പ്രയാസപ്പെട്ട് വീഴ്ത്തെടുക്കുന്നതാവാം. മുതിർന്ന ആളുകളാണെങ്കിൽ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, കൂടാതെ നെഞ്ചു വേദന, പലതരത്തിലുള്ള നെഞ്ചു വേദന പറയാറുണ്ട്. അതല്ലാതെ വെയ്ഗ് ആയിട്ടുള്ള സിംപ്റ്റംസ്, ശക്തമായി വേർക്കുക, അല്ലെങ്കിൽ പിന്നെ വോമിറ്റിങ് അതല്ലെങ്കിൽ കണ്ണിലിരുട്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിങ്കോപ്പി പോലെ, ഒരു ബോധം പോണ പോലെ, അങ്ങനെയുള്ള പല പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ ഏത് രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് തീരെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഒന്നും പറയാനാവാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മേ ബി ആ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്കിപ്പോൾ ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അത്രയും ലൗഡായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തൊട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലോ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. വാൽവിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എക്കോ ടെസ്റ്റിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
1: സാർ, ഈ ചികിത്സാരീതിയുടെ ഒക്കെ ഇപ്പം ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക.
0: ഇത് പിന്നെ എല്ലാവരുടെയും ഒരു പ്രധാനമായ ഒരു ഒരു ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ചികിത്സാ ചെലവുകളെ കുറിച്ചാണ്. പക്ഷെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ നമ്മൾ നിന്നിട്ട് ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്ക്

0: ലോകത്ത് തന്നെ ഏറ്റവും നല്ല ആരോഗ്യരംഗം ഉള്ള ഒരു സ്ഥലമാണ് കേരളം.
1: അതെ സർ, അതെ.
0: അപ്പോൾ ഹൃദ്രോഗത്തിനും അതിന്റെ മരുന്നുകൾക്കും ചികിത്സകൾക്കും ഒക്കെ സർക്കാർ നല്ല രീതിയിൽ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിയും മറ്റ് സർജറികളും ഒക്കെ ഉണ്ടെന്ന്, അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ വളരെ സാർവത്രികമാണ്, സൗജന്യ നിരക്കിലുമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പോയി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു തുക ചെലവ് വന്നേക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിർബന്ധമായും എല്ലാ ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറി ആക്കേണ്ട ആവശ്യം എത്രയോ മുമ്പേ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാലും പല രാജ്യങ്ങളിലും ആ നാട്ടിലെ ഏറ്റവും പ്രാഥമികമായി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു പോളിസി, വലിയ തുകയൊന്നും ആവില്ല, ഒരു വർഷം വളരെ ചെറിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏത് ചികിത്സയും എവിടെ പോയി എടുക്കാവുന്ന ഒരു ഒരു ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുക, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാഹചര്യം അവരുടെ ഇത് ഉറപ്പുവരുത്തുക, നല്ല മരുന്നുകൾ ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുക.
1: പിന്നെ സർ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വരികയാണ്, ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ. അപ്പം ഇങ്ങനെ പൊതുവെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഹാർട്ടിന് ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു സർജറി കഴിയുമ്പോഴും അവർക്ക് പേടിയാണ്, എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മരണം മുന്നിൽ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ. അപ്പോ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം, ചുറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് വേണം. അപ്പൊ ആ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ അത് പ്രൊവൈഡ്
0: ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അസുഖത്തിലും ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരത്തിനകത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അത് നിങ്ങളുടെ അസുഖം ഇന്നതാണ് എന്നും ആ അസുഖം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്നും ആ അസുഖം ഭാവിയിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാനും അതിന് കൂടുതൽ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിത ശൈലികൾ മാറ്റം വരുത്തണമെന്നും മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഒരു ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പിന്നെ പനി, അങ്ങനെ ഏത് നിസ്സാരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അത് മാറുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് വേലാതിപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹൃദ്രോഗമൊക്കെ വളരെ കൃത്യമായി നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരസുഖം വന്നു പോയതായി പോലും ഈ രോഗിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അവർ ചിലപ്പം പെട്ടെന്നോ ഇത് നിസ്സാരമായിട്ടൊരു കാര്യമായിരുന്നു, ഇത്രയും ഗുരുതരമായിട്ടൊരു അസുഖമൊന്നും ആയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ മരുന്നും കഴിക്കില്ല, പിന്നെ ഈ ഇപ്പം ചിലപ്പം പുകവലിയുടെ ശീലങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും, ഇതെല്ലാം പഴയ പോലെ ചെയ്യുകയും പിന്നീട് വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഹൃദ്രോഗികൾ പലപ്പോഴും മെന്റലി ഡിപ്രസ് ആയി പോകുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ മര്യാദക്ക് ചികിത്സിക്കാതെ ഇതിന് കോംപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു അസുഖം ഉണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നേരത്തെ ആലോചിച്ചാൽ മതി,
1: ഒരുപാട് എക്സ്പീരിയൻസ്
0: നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം പലപ്പോഴും ചിലപ്പോ ഒരു മുള്ളു തറച്ച മുള്ളെടുത്ത് കൊടുത്ത ഡോക്ടറോട് പോലും കാണിക്കുന്ന ഒരു ചിലപ്പോ ഒരു നന്ദി ചിലപ്പോൾ പിറ്റേന്ന് ഹാർട്ട് അറ്റാക്ക് ചികിത്സിച്ച ഡോക്ടർ ചിലപ്പോ കാണുമ്പം അയാളത് അറിഞ്ഞിട്ടും കൂടില്ല. പക്ഷെ അത്രയും ഗുരുതരമായ ഒരു അസുഖമാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ഒരു ജീവിതത്തിലേക്ക് ചിലപ്പം ഒരു മരണത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കൈപിടിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ ആ പൂർണമായ രോഗാവസ്ഥ മാറിക്കഴിയുമ്പോൾ രോഗം വന്നതായി പോലും ഓർമ്മിക്കാതെ വീണ്ടും ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങളിലേക്ക് അതിനാവശ്യമായ ആ സ്റ്റെന്റ് അടഞ്ഞു പോവാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് മരുന്നിന്റെ അളവ് കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ, അതൊന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം മാറി എന്ന് വെച്ചിതൊക്കെ നിർത്തും, നിർത്തിക്കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: അപ്പോ സർ ഇത്രയും നേരം എന്താണ് ഹൃദയപൂർവ്വം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ സർ ആദ്യം പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് നമ്മള് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ള രീതിയിൽ. അപ്പൊ സാറും ഹൃദയപൂർവ്വമാണ് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സാറ് തന്നു. സാർ ഇനി അവസാനമായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരു ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ കൂടിയും എന്തെങ്കിലും അവസാനമായിട്ടൊരു വാക്ക് നമ്മുടെ ലിസണേഴ്സിനോട്.
0: ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു മാരക രോഗമോ അല്ലെങ്കിൽ

0: അതിലൊരു ഒരിക്കലും മാറാ രോഗമോ ഒന്നുമല്ല. നമുക്ക് മറ്റെല്ലാ അവയവത്തിനും വരുന്നത് പോലത്തെ ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ഈ അവയവം വളരെ പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ട് തന്നെ അതിന് വരുന്ന നിസ്സാരമായ രോഗങ്ങൾ ലക്ഷണങ്ങൾ പോലും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ അതിനുള്ള പിന്നെ രോഗനിർണയ മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ സ്വീകരിച്ച് രോഗനിർണയം നടത്തുക, രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കുക, ചികിത്സ മുടങ്ങാതെ അത് ആവശ്യമുള്ളിടത്തോളം കാലം ചെയ്യുക, ഇതെല്ലാം കൂടാതെ നമ്മുടെ ജീവിത ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ശീലങ്ങൾ, പുകവലി പോലെയുള്ള അല്ലെങ്കിൽ ഈ വേപ്പിംഗ് പോലെയുള്ള അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് മദ്യപാനാണെങ്കിലും ശരി, ഇതെല്ലാം നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് വളരെ പിന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി പരിഹരിച്ച് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, ഞാൻ അവരെ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവർ പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരു അവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്, ശനിയാഴ്ച രാവിലെ 7 മണിക്ക് എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
1: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം, ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് സൗഖ്യം പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ സജീഷ് എമ്മാണ്. കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സൗഖ്യം പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി
0: സാർ. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറയും മനുഷ്യന്മാർ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഹൃദയം, നല്ല ഹൃദയമുള്ള ആള് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പൊ ആ ഒരു വിശേഷണം നമ്മൾ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഒരു നല്ല ഹൃദയമുള്ള ആളെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പൊതുവേ സാഹിത്യപരമായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്ന അർത്ഥത്തിലാണ് പറയാറ്. സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹൃദയത്തെ എപ്പോഴും മനഃശാസ്ത്ര ചികിത്സകരും സാഹിത്യകാരന്മാരൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഹൃദയത്തിനകത്ത് മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യത്തിനോട് കൂടുതൽ നമ്മൾ തീവ്രമായി അതിൽ ഇടപെടുമ്പോൾ ഹൃദയം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നുള്ളതാണ്. കാരണം മറ്റേത് അവയവത്തിനും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ഹൃദയത്തിന് ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ജീവാപായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ നല്ല ഹൃദയം ആവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത്. അത് മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഹൃദയം എന്നത് ഹെൽത്തി ഹാർട്ട് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സുപ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ചും വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്ന ഒരു സമയമാണിതിപ്പം. അതുകൊണ്ട് ഹൃദയത്തിന് വരുന്ന ഏറ്റവും നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചികിത്സിക്കേണ്ടതുണ്ട്, അതിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ സാർ, ഇപ്പം ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, നമ്മളെപ്പോഴും ഭക്ഷണം റിലേറ്റ് ചെയ്ത് പറയും ഇത് കഴിക്കരുത്, എല്ലാ

0: കാര്യങ്ങളും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇഷ്ടമില്ലാത്തത് എന്താണ്?
1: പൊതുവെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നേരിട്ട് ബാധിക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങളെ. അപ്പോൾ ഹൃദ്രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ആരോഗ്യശീലങ്ങളുണ്ട്, ആരോഗ്യശീലങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ, എപ്പോഴും ആദ്യം പറയുന്ന ഒരു വാക്കാണ്, നമ്മൾ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം വരും. ഡിസ്ലിപ്പിഡിമിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ, അതൊക്കെ നമ്മളെ ഭക്ഷണത്തിന് നേരിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ജന്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും പറയും നമ്മൾ ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ഫുഡുകൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഒരു പ്രധാന കാരണമാണ് ഹൃദ്രോഗങ്ങൾക്ക്. ഡയബറ്റീസിന് പ്രമേഹത്തിന് കാരണമാവുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്ന പാനീയങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രമേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത്തരം സാധ്യതകളും കൂടെയുള്ള ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് പാരന്റ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാലോ. അത്തരം ആളുകൾ നേരത്തെ തന്നെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നത് പ്രമേഹത്തിന് തടയാൻ പറ്റും. പിന്നെ വളരെ പ്പെട്ട ഒരു കാരണം ഹൃദ്രോഗങ്ങൾക്കുണ്ടത് രക്തസമ്മർദ്ദമാണ്. രക്തസമ്മർദ്ദം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എപ്പോഴും ഈ ഡയറ്റിൽ സോഡിയം ഇൻടേക്ക് കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പൊ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള പിക്കിള്, പപ്പടം, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ രക്തസമ്മർദ്ദത്തിന് ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ശീലങ്ങളും കൂടെ പ്രധാനമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ലൈഫ് സ്ട്രെസ്സുകള്, പിന്നെ ഉറക്കമില്ലായ്മകള്, ഇതൊക്കെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത. അപ്പൊ ഭക്ഷണത്തോടൊപ്പം തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, പ്രമേഹം, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഭക്ഷണശീലങ്ങളാണ് എപ്പോഴും ഹൃദയത്തിനനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹൃദയത്തിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതേസമയം മറ്റു എല്ലാ അവയവങ്ങളും, ഇപ്പം തലച്ചോറിന് വരുന്ന സ്ട്രോക്കിനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്ട്രോക്കിനും ഒക്കെ തടയാൻ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമുക്ക് സഹായിക്കാറുണ്ട്.
0: ഓക്കെ സർ, അപ്പം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതിന്റെ ഒരു സെപ്പറേഷൻ ഉണ്ടോ ഹൃദയരോഗത്തിന്?
1: നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത് പുരുഷന്മാരിൽ പൊതുവെ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദ്രോഗം വരാനുള്ള. അതിന്റെ കാരണങ്ങൾ പലതാവാം, പക്ഷെ ഒരു ഒരു ഒരു സ്റ്റഡി ഗ്ലോബലി നടത്തിയിട്ടുള്ളതിൽ നമ്പർ കൂടുതൽ പുരുഷന്മാർക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശീലങ്ങൾ എപ്പോഴും ഒരു കാരണമാണല്ലോ. അപ്പം നമ്മുടെ ഹാബിറ്റ്സിൽ ഈ ഹൃദയത്തിന് അസുഖം ഉണ്ടാക്കാൻ ആവശ്യമായ ശീലങ്ങളുള്ള ആളുകൾ ആരാണെങ്കിലും അത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഹൃദ്രോഗം ഉണ്ടാക്കും.
0: ഉദാഹരണത്തിന്
1: ആൽക്കഹോൾ, പുകവലി, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്മോക്കിങ്. അത് വെറും ഇപ്പം സിഗരറ്റ് ബീഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേപ്പിംഗ് പരിപാടികളൊക്കെ, ഈ എല്ലാ തരത്തിലുള്ള ശീലങ്ങളും നേരിട്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ലിവറിനെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്.
0: ഓക്കെ സർ, പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഓയിൽ യൂസേജ്, ഇപ്പം വിവിധ തരം ഈ കുക്കിംഗ് ഓയിലുകളൊക്കെ ലഭ്യമാണ്. എണ്ണയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതെണ്ണയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ള?
1: ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ പല ഓയിലും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വരുന്നത്.
0: ചൂടാക്കി
1: റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളായി മാറും, പിന്നെ അങ്ങനെ അത് നേരിട്ട് കൊളസ്ട്രോളും ഹൃദ്രോഗമൊക്കെ ഉണ്ടാക്കും. അതേസമയം മറ്റ് ഓയിലുകൾ വളരെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സസ്യജന്യങ്ങളായിട്ടുള്ള ഓയിലുകളും കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അളവ് കുറയ്ക്കുകയും അത് അതിന്റെ റീസൈക്ലിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയ കുഴപ്പമില്ല.
0: എന്താണെങ്കിലും അമിതമായിട്ട്
1: വറുത്തതും പൊരിച്ചതും നമുക്ക് നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോൾ തന്നെ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരേ എണ്ണ തന്നെ പിന്നെ

0: മിന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും അപകടകരം. അത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അപകടം കൂടുതലാന്ന് പറയുന്നത്. കാരണം വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കും, പുറത്ത് നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് അറിയില്ലല്ലോ.
1: പിന്നെ ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ്, ഈ കുഴഞ്ഞു വീണുള്ള മരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരില് കൂടുതലായിട്ട് കാണുന്ന എണ്ണ എടുക്കുമ്പം അയ്യോ ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആക്ച്വലി റീസൺ എന്തായിരിക്കും സാർ?
0: കുഴഞ്ഞു വീണിട്ടുള്ള മരണം എല്ലാ കാലത്തും ഉണ്ട്. ഈ അടുത്ത കാലത്ത് അത് കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതലും ഞെട്ടുന്നത്. പക്ഷെ കുഴഞ്ഞു വീണിട്ടുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരുപക്ഷെ നേരത്തെ ഉള്ളതോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഇടിപ്പിനുള്ള വേരിയേഷൻ. പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് അമിതമായി കൂടിയിട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വെന്റിക്കുലാർ അറിത്മിയാസ് ഒക്കെ പറയും. അതല്ലാതെ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള അസുഖങ്ങള്, പിന്നെ വളരെ മേജറായിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിലിലേക്കുള്ള രക്തക്കുഴലിലൂടെയുള്ള രക്തപ്രവാഹം നിന്നു പോയിട്ട് കാർഡിയാക് മസിൽ ഡാമേജ് ആയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അങ്ങനെയല്ല അല്ലാതെ തന്നെ ഒരു നമുക്ക് ജനിതകമായ ചില കാരണങ്ങൾ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന്, ഇപ്പൊ അതർവൈസ് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോയിട്ട് മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപൂർവെങ്കിലും അത് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ അതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ളത് മരണത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ തൽസമയത്തുള്ള നമ്മുടെ ഒരു പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അതിന് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.
1: കാരണം
0: അതെ ഹോസ്പിറ്റൽ എത്തിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ CPR കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ AED എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെഷീൻ ചുമരിൽ തൂക്കി വെച്ചിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടി വെച്ചതല്ല, ഇത്തരം കുഴഞ്ഞു വീണ് മരണ സാധ്യതയുള്ള സമയങ്ങളിൽ ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ വേണ്ടിട്ട്, അതായത് ഹാർട്ടിന്റെ നിന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ വേരിയേഷൻ നോർമലൈസ് ചെയ്യാൻ ആവശ്യമായ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ആണത്. അത് ഉപയോഗിക്കാൻ വലിയ അറിവൊന്നും ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം. പലപ്പോഴും ആ ഡിഫിബ്രിലേറ്ററിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ കാർഡിയാക് മസാജ് കൊടുക്കുക, CPR കാർഡിയാക് റെസസിറ്റേഷൻ കൊടുക്കുക. അതിനൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലം മുതൽ കൊടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പലപ്പോഴും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഇനിയും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് അതൊരു വിഷമകരമായ സത്യം.
1: നല്ലൊരു ഇൻഫർമേഷൻ ആണ്.
0: അതെ, അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഒരു വേദിയിൽ ഒരു കലാപരിപാടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ഒരാൾക്കൂട്ടത്തിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മള് CPR കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ചുറ്റുപാടുണ്ടെങ്കിൽ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂരിഭാഗം കേസിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും.
1: ഓക്കെ സർ. പിന്നെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു മനസ്സിലാവുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. ചിലപ്പോൾ നെഞ്ചരിച്ചലാവാം, ഗ്യാസ് ആണോ എന്ന് സംശയിക്കുന്നു. ഇപ്പൊ സർ ചോദിച്ചു വരുന്നത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്.
0: ഒരു ഹൃദ്രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ വേഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ്യക്തമായ ഈ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോ ഒരു വയറ് നെഞ്ചത്തൊരു എരിച്ചല്, അതിലെ നെഞ്ചത്തൊരു തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് വളരെ ചെറുതാണെങ്കിലും മറ്റസുഖങ്ങളില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും അതിനെ നമ്മൾ വളരെ നേരത്തെയും ശ്രദ്ധയോടെയും അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് പലപ്പോഴും നെഞ്ചിന്റെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത് നെഞ്ചത്തൊരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. എന്തോ ഒരു വലിയ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ വരിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു വേദന, ഇതാണ് അതിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ. പക്ഷേ അതല്ലാതെയും ഇപ്പോ താടിയല്ലൊരു കഴപ്പ്, അതല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കയ്യിലേക്കോ ഒക്കെ ഉള്ളൊരു കടച്ചില്, അതല്ലെങ്കിൽ നെഞ്ചത്ത് അകാരണമായ ഒരു ഒരു വിങ്ങല്, അതല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാനുള്ളൊരു തടസ്സം പോലെ ഒരു പുകച്ചില് പോലും ആവാം. ഇതിനെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നും ഇല്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലിയിലും ഹാർട്ടിന്റെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു അസിഡിറ്റി ആവാം. പക്ഷേ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ഹാർട്ടിന്റെ അസുഖമുള്ള ഒരാളോ അല്ലെങ്കിൽ

0: അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നെഞ്ചത്ത് ഒരു എന്തെങ്കിലും ഒരു സിംപ്റ്റം വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി ഒരു ഇ സി ജി എടുക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ഒരു വർക്കപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ചിലപ്പോൾ പരാതി പറയുമ്പോൾ ഗൃഹനാഥന്മാരൊക്കെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറൊക്കെ ഇരിക്കാറുണ്ട്. ആ ഇവരെപ്പോഴും പരാതി പറയുന്നു, അത് അങ്ങനെ ചെയ്യരുതിരിക്കലും. കാരണം സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും അവർ പറയുന്ന പരാതി ശ്രദ്ധിക്കാതെ പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആരാണെങ്കിലും, അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമല്ല, അത് നെഞ്ചത്ത് വരുന്ന അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ സർ, പിന്നെ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യണത്. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ എക്സസൈസിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഹാർട്ടിന് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ
0: നമുക്ക് ഈ കാർഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പോയാലുണ്ട്. കാരണം അത് നമ്മുടെ ഹാർട്ടിന്റെ പവർ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകളാണ്. ആ കാർഡിയോ ചെയ്യുന്ന പ്രോപ്പർലി കാർഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ടിന് മാത്രമേ മറ്റ് അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഡിയോ കമ്പൽസറി ആണ്. അപ്പോൾ വ്യായാമം, എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തിയാനുഷ്ഠിതമായിട്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ തര എക്സസൈസ് ആണ് ആവശ്യം. വളരെ തടിച്ച, വളരെ ഒബീസായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ആവശ്യം. മെലിഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആവശ്യം. അതേസമയം ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടലോ ഒക്കെ ആയിരിക്കും ആവശ്യം. അതനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം പ്ലാൻ ചെയ്യാൻ. അതേസമയം പിന്നെ ഒരു കാർഡിയാക് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഒരുപാട് ഹാർട്ടിന്റെ മുകളിൽ സ്ട്രെസ് വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവേ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടത്തം ഒരു വ്യായാമം തന്നെയാണോ, തീർച്ചയായിട്ടും അതൊരു വ്യായാമ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടി വരും. പക്ഷെ നടത്തം മാത്രം ഒരു വ്യായാമം ആവുന്നില്ല സമ്പൂർണ്ണമായിട്ടും. പക്ഷെ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. പിന്നെ നടത്തം മാത്രം ചെയ്തുകൊണ്ടും അത് പൂർണ്ണമായൊരു വ്യായാമം ആവുന്നില്ല. നടത്തം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസിന്റെ പ്രശ്നം വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ നടത്തം അതും വിഗറസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഒരു നല്ല വ്യായാമം തന്നെയാണ്. അത് നമുക്ക് കൊളസ്ട്രോള് കുറക്കാനും നമ്മുടെ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കൂട്ടാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഉള്ളൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്നത് കാണാറുണ്ട്.
1: പിന്നെ സർ, ഈ ചെക്കപ്പ് നമ്മളിപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നോർമലായിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ടിന്റെ ചെക്കപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
0: ആ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കുടുംബത്തില് അച്ഛനോ അമ്മക്കോ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛനോ അമ്മക്കോ സഹോദരി സഹോദരന്മാർക്കോ ഹാർട്ടിന്റെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ യങ് ഏജിൽ തന്നെ, അത്രയൊന്നും പ്രായമാവാത്ത 55 വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു കാർഡിയാക് ഇവാലുവേഷൻ നേരത്തെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പോൾ ഹൃദ്രോഗം ഒരു വളരെ പ്രായം കൂടുതലുള്ള ആൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല ഇപ്പോൾ, അത് ഏർലി ഏജിലും വരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരു 40കളുടെ തുടക്കത്തിൽ തന്നെ ഒരു കാർഡിയാക് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷേ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, ഇപ്പം ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാർഡിയാക് ഇവാലുവേഷൻ സ്പെസിഫിക്കലി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഇ സി ജി എടുക്കുക, ഒരു എക്കോ ചെയ്യുക, കൊളസ്ട്രോൾ ലെവലും ഡയബറ്റീസ് ഷുഗറിന്റെ ലെവലും ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക. അത് ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും.
1: അമിതമായ വ്യായാമം ഇപ്പൊ ജിമ്മിലൊക്കെ വെച്ച് മരിക്കുന്നവരൊക്കെ അത് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ സാർ പറഞ്ഞ പോലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ.
0: അതെ അതെ, അമിതമായ വ്യായാമം കൊണ്ടും മരണപ്പെടുന്നതിന് ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ അതൊരു കാരണമാണ്. പക്ഷെ വെറുതെ വ്യായാമം കൊണ്ട് മാത്രം ഒരാൾ മരണപ്പെടുമെന്നില്ല, പക്ഷെ അതിനൊരു ജനറ്റിക് ഫാക്ടറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പൊതുവെ വെൽ ബിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വളരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് മരിക്കുന്നതിനൊക്കെ ചിലപ്പം ഒരു ജനറ്റിക് ഫാക്ടർ ഒരു ഘടകമാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പലപ്പോഴും ബി പി ഒക്കെ കൂടുന്നത് നമ്മൾ അറിയില്ല. ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്കൊരു

0: ഒരു ആവറേജ് 120-180 ആണ് ബി പി വേണ്ടതെന്ന് പറയുമെങ്കിലും ഒരു 130 കൂടുമ്പോൾ നമ്മൾ ചിലപ്പം സിംപ്റ്റംസ് ഒന്നുമില്ല, അപ്പം മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓവർ ദ പീരീഡ് നമുക്ക് ബി പി കൂടി കൂടി വന്നിട്ട് ഒരു പക്ഷേ ഒരു പെട്ടെന്നൊരു ആക്സലേറ്റർ ഹൈപ്പർടെൻഷനിലേക്ക് പോയിട്ടൊക്കെ അറ്റാക്ക് വരാനോ സ്ട്രോക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബി പി റെഗുലറായി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളസ്ട്രോൾ നോക്കുക എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല. ചീത്ത കൊളസ്ട്രോൾ കൂടുന്നില്ല എന്നും നല്ല കൊളസ്ട്രോൾ ആവശ്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തണം.
1: ഓക്കെ സർ. സർ, ഇപ്പം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അത് എത്രത്തോളം റിസ്ക് ആണ്?
0: ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സിനിമ പോലും ഇറങ്ങി. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏതൊരു അവയവ ദാന ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പുതിയ ചികിത്സാ രീതി തന്നെയാണ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും അതിന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്താൻ ആവശ്യമായ സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവയവ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരോ എപ്പോഴെങ്കിലും അവർ അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള സമ്മതം ഉണ്ടെങ്കിൽ പല അപകടങ്ങളൊക്കെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിക്കുമ്പോഴോ അവരുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഫലപ്രദവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു അവയവത്തിന് മാത്രമാണ് കുഴപ്പമെന്നുള്ളതുകൊണ്ട് മാത്രം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ചികിത്സയും ഒരുപാട് ചെലവും അങ്ങനെ ജീവിതത്തോടും മരണത്തോടും മല്ലടിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വളരെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഈ റീസെന്റ്ലി തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ കേസുകൾ കണ്ടു. അതിന് ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡോണറുടെ ഹൃദയം അത് റിസിപ്പിയന്റ് അടുത്ത് എത്തിച്ച് സർജറി ചെയ്യേണ്ടതുണ്ട് മസൽ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എയർലിഫ്റ്റിങ്ങും അതല്ലെങ്കിൽ പിന്നെ മറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്നുണ്ട്.
1: ഓക്കെ സർ. സോറി, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക്, ഇത് മൂന്നും ഡിഫറെന്റ് അല്ലേ?
0: പലപ്പോഴും ഏതാണ്ട് ഒരേപോലത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് ടേമുകളാണെങ്കിലും ഇത് മൂന്നും വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം, നമ്മുടെ ഹൃദ്രോഗത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വേർഷൻ. ഉദാഹരണത്തിന് നെഞ്ചു വേദന വന്ന് ആശുപത്രി പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നൊക്കെ പറയുന്ന അസുഖം ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിന്റെ മാംസപേശികളിലൂടെ പോകുന്ന രക്തക്കൊഴലുകളുണ്ട്, കൊറോണറി ആർട്ടറീസ് എന്നാണ്. അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ, അത് ഈ കൊഴുപ്പും രക്തത്തിന്റെ കട്ടിയൊക്കെ ചേർന്നുണ്ടാവുന്ന ബ്ലോക്കുകൾ കൊണ്ട് ആ രക്തപ്രവാഹം തടസ്സപ്പെടുകയും അങ്ങനെ ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് അവിടുത്തെ മാംസപേശികൾ കേടായിട്ട് ശക്തമായ നെഞ്ചുവേദന വരും. അതിന്റെ ഭാഗമായിട്ട് ആ രക്തക്കൊഴുപ്പ് പൂർണ്ണമായി അടയുമ്പോൾ പെട്ടെന്ന് ആ മാംസപേശികൾ കേടായിട്ട് പിന്നെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാം. അങ്ങനെയാണ് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മാത്രം. പിന്നെ ഈ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ പമ്പിംഗ് ഫെയിലിയർ വരുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടൽ വരികയോ ഒക്കെ ചെയ്യും. ലങ്സിലേക്ക് നീര് നിറഞ്ഞ് പൾമണറി ഇഡിമ എന്നൊക്കെ
1: പറയും.
0: അതായത് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് ഫെയിലറും കാർഡിയക് അറസ്റ്റൊക്കെ വരാം. അല്ലാതെയും ഹാർട്ട് ഫെയിലറുകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് അറ്റാക്ക് ഒരു കാരണമാണെന്ന് മാത്രം. അപ്പൊ ഹാർട്ടിന് പമ്പിംഗ് കുറയുന്നൊരവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ മാംസപേശികൾ കേടായിട്ട് വരുന്ന നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന്റെ. അത് പലതരത്തില് വരുന്നുണ്ട്. മേജർ അറ്റാക്ക്, മൈനർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയും ആ ബ്ലോക്കുകളുടെ ആ ഒരു സ്ഥാനം, അതിന്റെ വലിപ്പം, അതിനൊക്കെ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പൊ അതിന്റെ ചികിത്സ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഹാർട്ട് ഫെയിലറിന് പക്ഷേ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഒരുപാട് ചികിത്സ ആവശ്യമുണ്ട്. അതിന് ലോങ് റൺ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനകത്തെ മെറ്റബോളിക്, ഇലക്ട്രോളൈറ്റ് ഇംബാലൻസ് വരുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള അതിനാവശ്യമായ മെഡിക്കേഷൻസും

0: ഏറ്റവും ഫോളോ ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണ്ടി വരും. കാർഡിയക് അറസ്റ്റിന് ഇതൊന്നും അല്ലാത്ത വളരെ പെട്ടെന്നുള്ള ചികിത്സ, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് മസാജ് കൊടുക്കുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: പിന്നെ ഇപ്പോ നമ്മള് മുതിർന്നവരൊക്കെ പറയുകയെങ്കിൽ നമ്മുടെ ജീവിതശൈലി, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം മുതിർന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, അത്

0: ഇടയിലുള്ള സെപ്റ്റത്തിന് വരുന്ന സുഷിരാവാം, അതല്ലെങ്കിൽ വാൽവിന്റെ കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള അവസ്ഥയാവാം, ആ രക്തക്കുഴലുകളുടെ സ്ഥാനത്തിന് വരുന്ന പ്രശ്നമാവാം, അത് പലപ്പോഴും അതിന്റെ വാൽവിന് വരുന്ന കുഴപ്പമാവാം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതില് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഓഫ്കോഴ്സ്. പിന്നെ ചില അസുഖങ്ങളും ഇത് വാൽവിനും ഒക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണം, ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. സർജറി ആണെങ്കിലും അതിനല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മെഡിസിൻ കൊടുത്താലും ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ രോഗങ്ങൾ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കുക, അതിന്റെ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെയാണ് രീതി. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പൊതുവെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരാറില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ വരാറുള്ളൂ. അതും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് അതും നമ്മളിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും.
1: കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ലക്ഷണങ്ങളൊക്കെ സർ അത് മനസ്സിലാവുക?
0: ഹാർട്ടിന്റെ അസുഖങ്ങൾക്ക് പൊതുവായി കുറച്ച് രോഗലക്ഷണങ്ങൾ എപ്പോഴും പറയും. നമ്മൾ എല്ലാ കാർഡിയാക് ഇൽനെസ്സിനുകളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം അവർ ഈ ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ നെഞ്ച് ഇങ്ങനെ ആവശ്യത്തിലധികം കുഴിയുണ്ടാവുകയും ചെയ്യുന്നൊരു ഈ നെഞ്ച് പിന്നെ പ്രയാസപ്പെട്ട് വീഴ്ത്തെടുക്കുന്നതാവാം. മുതിർന്ന ആളുകളാണെങ്കിൽ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടല് കൂടാതെ നെഞ്ച് വേദന, പലതരത്തിലുള്ള നെഞ്ച് വേദന പറയാറുണ്ട്. അതല്ലാതെ വെയ്ഗായിട്ടുള്ള സിംറ്റംസ്, ശക്തമായി വേർക്കുക, അല്ലെങ്കിൽ പിന്നെ വോമിറ്റിങ് അതല്ലെങ്കിൽ കണ്ണിലിരുട്ട് കയറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിൻകോപ്പി പോലെ, ഒരു ബോധം പോണ പോലെ, അങ്ങനെയുള്ള പല പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ ഏത് രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് തീരെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഒന്നും പറയാനാവാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മേ ബി ആ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അത്രയും ലൗഡായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തൊട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലോ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. വാൽവിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എക്കോ ടെസ്റ്റിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
1: സർ, ഈ ചികിത്സാരീതിയുടെ ഒക്കെ ഇപ്പം ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക.
0: ഇത് പിന്നെ എല്ലാവരുടെയും ഒരു പ്രധാനമായ ഒരു ഒരു ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ചികിത്സാ ചെലവുകളെ കുറിച്ചാണ്. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നമ്മൾ നിന്നിട്ട് ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ആരോഗ്യരംഗം ഉള്ള ഒരു സ്ഥലമാണ് കേരളം.
1: അപ്പൊ
0: ഹൃദ്രോഗത്തിനും അതിന്റെ മരുന്നുകൾക്കും ചികിത്സകൾക്കും ഒക്കെ സർക്കാർ നല്ല രീതിയിൽ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിയും മറ്റ് സർജറികളും ഒക്കെ ഉണ്ടെന്ന്, അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ വളരെ സാർവത്രികമാണ്, സൗജന്യ നിരക്കിലുമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പോയി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു തുക ചെലവ് വന്നേക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിർബന്ധമായും എല്ലാ ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറി ആക്കേണ്ട ആവശ്യം എത്രയോ മുമ്പേ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാലും പല രാജ്യങ്ങളിലും ആ നാട്ടിലെ ഏറ്റവും പ്രാഥമികമായി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു പോളിസി, വലിയ തുകയൊന്നും ആവില്ല, ഒരു വർഷം വളരെ ചെറിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏത് ചികിത്സയും എവിടെ പോയി എടുക്കാവുന്ന ഒരു ഒരു ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുക, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാഹചര്യം അവരുടെ ഇത് ഉറപ്പുവരുത്തുക, നല്ല മരുന്നുകൾ, ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുക.
1: പിന്നെ സർ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വരികയാണ്, ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ. അപ്പം ഇങ്ങനെ പൊതുവെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഹാർട്ടിന് ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു സർജറി കഴിയുമ്പോഴും അവർക്ക് പേടിയാണ്, എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മരണം മുന്നിൽ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ. അപ്പോ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം, ചുറ്റുള്ളവരുന്ന സപ്പോർട്ട് വേണം. അപ്പോ ആ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ അത് പ്രൊവൈഡ്
0: ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത്. ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അസുഖത്തിലും ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരത്തിനകത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അത് നിങ്ങളുടെ അസുഖം ഇന്നതാണ് എന്നും ആ അസുഖം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്നും ആ അസുഖം ഭാവിയിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാനും അതിന് കൂടുതൽ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിതശൈലികൾ മാറ്റം വരുത്തണമെന്നും മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഒരു ഒരു മുറിവ്

0: അല്ലെങ്കിൽ ഒരു പിന്നെ പനി, അങ്ങനെ ഏത് നിസ്സാരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അത് മാറുന്നത് വരെയും നമ്മൾ അതിനെക്കുറിച്ച് വേലാതിപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹൃദ്രോഗമൊക്കെ വളരെ കൃത്യമായി നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു പോയതായി പോലും ഈ രോഗിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അവർ ചിലപ്പം പെട്ടെന്ന് ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇത്രയും ഗുരുതരമായിട്ടൊരു അസുഖമൊന്നും ആയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ മരുന്നും കഴിക്കില്ല. പിന്നെ ഈ ഇപ്പം ചിലപ്പം പുകവലിയുടെ ശീലങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും. ഇതെല്ലാം പഴയ പോലെ ചെയ്യുകയും പിന്നീട് വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഹൃദ്രോഗികൾ പലപ്പോഴും മെന്റലി ഡിപ്രസ് ആയി പോകുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ മര്യാദക്ക് ചികിത്സിക്കാതെ ഇതിന് കോംപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു അസുഖം ഉണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നേരത്തെ ആലോചിച്ചാൽ മതി,
1: ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും
0: നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം പലപ്പോഴും ചിലപ്പോ ഒരു മുള്ളു തറച്ച മുള്ളെടുത്ത് കൊടുത്ത ഡോക്ടറോട് പോലും കാണിക്കുന്ന ഒരു ചിലപ്പോ ഒരു നന്ദി ചിലപ്പോൾ പിറ്റേന്ന് ഹാർട്ട് അറ്റാക്ക് ചികിത്സിച്ച ഡോക്ടർ ചിലപ്പോ കാണുമ്പം അയാൾ അത് അറിഞ്ഞിട്ടും കൂടില്ല. പക്ഷെ അത്രയും ഗുരുതരമായ അസുഖമാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ഒരു ജീവിതത്തിലേക്ക് ചിലപ്പം ഒരു മരണത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കൈപിടിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ ആ പൂർണമായ രോഗാവസ്ഥ മാറിക്കഴിയുമ്പോൾ രോഗം വന്നതായി പോലും ഓർമ്മിക്കാതെ വീണ്ടും ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങളിലേക്ക് അതിനാവശ്യമായ ആ സ്റ്റെൻറ് അടഞ്ഞു പോവാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് മരുന്നിന്റെ അളവ് കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ, അതൊന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം മാറി എന്ന് വെച്ചാൽ ഇതൊക്കെ നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: അപ്പോ സാർ ഇത്രയും നേരം എന്താണ് ഹൃദയപൂർവ്വം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ സാർ ആദ്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് നമ്മള് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ള രീതിയിൽ. അപ്പൊ സാറും ഹൃദയപൂർവ്വമാണ് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സാർ തന്നു. സാർ ഇനി അവസാനമായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ കൂടിയും എന്തെങ്കിലും അവസാനമായിട്ടൊരു വാക്ക് നമ്മുടെ ലിസണേഴ്സിനോട്.
0: ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു മാരക രോഗമോ അല്ലെങ്കിൽ ഒരു ഒരിക്കലും മാറാ രോഗമോ ഒന്നുമല്ല. നമുക്ക് മറ്റെല്ലാ അവയവത്തിനും വരുന്നത് പോലത്തെ അസുഖം തന്നെയാണ്. പക്ഷേ ഈ അവയവം വളരെ പ്രധാനപ്പെട്ട അവയവം ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന നിസ്സാരമായ രോഗങ്ങൾ ലക്ഷണങ്ങൾ പോലും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ അതിനുള്ള പിന്നെ രോഗനിർണയ മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ സ്വീകരിച്ച് രോഗനിർണയം നടത്തുക, രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കുക, ചികിത്സ മുടങ്ങാതെ അത് ആവശ്യമുള്ളിടത്തോളം കാലം ചെയ്യുക, ഇതെല്ലാം കൂടാതെ നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ശീലങ്ങൾ, പുകവലി പോലെയുള്ള അല്ലെങ്കിൽ ഈ വേപ്പിംഗ് പോലെയുള്ള അതല്ലെ മറ്റെന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് മദ്യപാനാണെങ്കിലും ശരി, ഇതെല്ലാം നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് വളരെ പിന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി പരിഹരിച്ച് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാധകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വരിശകൾ, അലങ്കാരങ്ങൾ എന്നിവ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല പല രാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളായ ഗീതങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. 5 ഗീതം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കുന്നത് സാവേരി രാഗത്തിലുള്ള ഗീതം. 15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗളയിൽ ജന്യമാണ് സാവേരി. സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം എന്നിവയാണ് ആരോഹണത്തിൽ. അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും വരുന്നുണ്ട്. ഷഡ്ജം, കാക്കളിനിഷാദം, ശുദ്ധദൈവതം, പഞ്ചമം, ശുദ്ധ മധ്യമം, അന്തരഗാന്ധാരം, ശുദ്ധ ഋഷഭം. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും വരുന്നതുകൊണ്ട് ഔഡവ സമ്പൂർണ്ണ രാഗമായിട്ടാണ് സാവേരിയെ പറയപ്പെടുന്നത്. സാവേരി ഗീതത്തില് സാവേരി രാഗത്തിന് മധ്യമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നാണ് അതിൻ്റെ മധ്യമം, നീട്ടി ദീർഘമായ മധ്യമം പാടുന്നത്. പദമ

പിന്നെ സാവേരി എന്ന പേര് വരാൻ കാരണം സായോട് വളരെ ചേർന്ന് നിൽക്കുന്ന രീയാണ്, ഋഷഭമാണ്. സാ തന്നെ രീ എന്ന അർത്ഥം വരുന്ന വരത്തക്ക രീതിയിലാണ് സാവേരി എന്ന പേര് ഈ രാഗത്തിന് വന്നിരിക്കുന്നത്. സാവേരി ഗീതത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്നാമെറിൽ

നമ്മൾ ഇന്ന് പഠിക്കുന്ന രാഗം സാവേരി രാഗം. ആരോഹണ അവരോഹണം സരി ഞാൻ പറഞ്ഞു. ഋഷഭം വളരെ സായോട് ചേർന്ന് നിൽക്കുന്ന ഋഷഭമാണ്.

ഉള്ള പരിചയപ്പെടുത്തലുകൾ മാത്രമാണ് ഗീതം എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ രാഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ വർണ്ണങ്ങൾ, കീർത്തനങ്ങൾ എന്നിവ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ചത് സാവേരി രാഗം. സാവേരി രാഗത്തിലെ ഗീതമാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.

കൗതുകവും കുസൃതിയും ഒക്കെ ഉണർത്തി നാട്ടുപാതകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ സ്ഥിരമായി കണ്ടുവരാറുള്ളതായിരുന്നു അപ്പൂപ്പൻ താടികളെ. ആകാശത്തിലൂടെ സ്വതന്ത്രമായി അലയുന്ന അപ്പൂപ്പൻ താടികളെ പോലെ ആയിരിക്കാം ഒരു പക്ഷേ കുഞ്ഞു മനസ്സുകളും. കാക്കോത്തിക്കാവും ഗ്രാമവും അപ്പൂപ്പൻ താടികളെ കൗതുകത്തോടെ ഊതിപ്പറപ്പിക്കുന്ന കുട്ടികളും. ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെ നിഷ്കളങ്കമായ ഗ്രാമീണ ഭംഗിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ആ ഗ്രാമത്തിൽ വത്സലയും അവളുടെ എല്ലാമെല്ലാമായ വാവച്ചിയുമുണ്ട്. അവർ ഒരുമിച്ച് കളിച്ചു നടക്കാറുള്ള കുന്നിൻ ചെരുവുകളും

0: കുറച്ച് വെള്ളം കുടിക്കാൻ.
1: അച്ഛന്റെ വെള്ളം ചേക്കണു.
2: ആരാ മോളെ?
1: ധർമ്മക്കാരനാ.
2: എടുത്തു കൊടുക്ക്.
1: തരാട്ടോ. വാവ കാന്റീൻകാരിലേക്ക് വരണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം.

0: Babe. Babe. Babe. Babe. Babe. Babe. Acha.
1: എന്താ മോളെ? മോളെ മോളെ മോളെ മോളെ മോളെ മോളെ
2: വർഷങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. കണക്ക് ഒരു പഠന വിഷയമായി തുടരുന്നിടത്തോളം കാലം കുട്ടികൾക്കും അതൊരു വിഷയം തന്നെയാണ്. ഗ്രാമത്തിലെ സ്കൂളിൽ പഠിക്കുന്ന മുരളിക്കും കൂട്ടർക്കും കണക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ്. കാലൻമത്തായി എന്ന് അവർ വിളിക്കുന്ന അവരുടെ കണക്കുമാഷിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം കാക്കോത്തിക്കാവിൽ ചെന്ന് കാക്കോത്തിക്ക് കല്ലുകെട്ടുക എന്നതാണ്.
3: ഞാൻ കാക്കോത്തിക്ക് കല്ല് കെട്ടും.
4: എന്താ ഈ കാക്കോത്തിക്ക് കല്ല് കെട്ടുക എന്ന് വെച്ചാ?
5: കാക്കോത്തിക്ക് കല്ലുകെട്ടി മന്ത്രം ചൊല്ലിയ എന്താഗ്രഹവും സാധിക്കുന്ന കാക്കോത്തിക്ക് വലിയ ശക്തിയാ.

0: കാക്കുത്തിക്കാവിലെ കാക്കുത്തി പെണ്ണിന് താലിക്കും മാലയ്ക്കും പൊന്നു വെക്കാം, മൂക്കുത്തിക്കല്ലെല്ലാം വേറെ വെക്കാം. ഇക്കൊല്ലം മേടത്തി കല്യാണം വേണമെങ്കിൽ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ, ഈ കയ്യിലെ തല്ലെല്ലാം കൊണ്ടേ പോ. ഇനി കാലം മൊത്തായി തല്ലാൻ കിട്ടില്ല, നോക്കൂ പടഞ്ഞോണി നമുക്ക് പോവാം.
1: എന്തായാലും അന്ന് മുരളിക്ക് തല്ലു കിട്ടിയില്ല. കുഞ്ഞു മനസ്സുകളിൽ കാക്കോത്തിയുടെ ശക്തിയിലുള്ള വിശ്വാസം ഒന്നുകൂടി അടിയുറച്ചു.
2: കാക്കോത്തിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടിയേ? കാക്കോത്തിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോത്തിയെ കാണാൻ പറ്റുന്നതും കാക്കോത്തിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ.
0: ആരെ മുഖ്യമേ കാക്കോത്തി?
2: അതോ അത് വലിയൊരു കഥയാ, കാക്കാലത്ത് സുഭദ്രയുടെ കഥ. പണ്ട് പണ്ട് ഈ കാവ് ശിവന്റെ കാവായിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, കാക്കാലത്ത് സുഭദ്ര. ഏഴക എണ്ണക്കറപ്പ് ദൈവളെ പോലെ. ചെമ്പത്തൊടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്ത് സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലംപള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പെടിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കഷ്ണലൻ ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്ത് സുഭദ്രയുടെ

0: കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലനിളമീലാൻ. കൊതിക്ക മലക്കണവന്മാരുടെ പുതിയ ഉത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ഡിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ മിടുമിടുക്കൽ കണ്ടാലോ കാമടേവൻ ദൈവം തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, പത്താം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയും പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്ന സുഭദ്ര കണ്ടതെന്തവാ, ആറുമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലിന് ഇളമീലാനും കുറെ ചട്ടന്തികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട് ഇളമീലാനും ചട്ടന്തികളും പിന്നാലെ. കാവിനകത്തിട്ട് അവര് സുഭദ്രയെ വലിച്ചലത്തി അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചത്. ഒരു വിടവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേരം എവിടെ നിന്നെന്നറിഞ്ഞില്ല സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവരിങ്ങും കയ്യിലെടുത്ത് വട്ടം ചൊരറ്റി ഒറ്റയടി ഇളമീലാന്റെ തലയ്ക്ക്. ഇളമീലാൻ പടഞ്ഞു വീണു മരിച്ചു. കാക്കാലത്ത് സുഭദ്ര കാവിൽ കുടിയേറി. അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോട്ടിക്കാവായി. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തുകാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ചു പ്രാർത്ഥിച്ചോളൂ, എന്താഗ്രഹവും കാക്കോത്തി സാധിച്ചു തരും.
1: കാക്കോത്തിയും കാക്കോത്തിയുടെ ഐതിഹ്യവും മുത്തയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ തലമുറകൾ താണ്ടുന്നത്. നല്ല കഴിവും സാമർത്ഥ്യവുമുള്ള കുട്ടിയാണ് മുരളിയെങ്കിലും അവന്റെ വീട്ടിലെ സാഹചര്യം തീരെ മോശമായിരുന്നു. അവനെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന ചിന്തയും അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കണക്കുമാഷിനു പകരം പുതുതായി വന്ന വത്സല ടീച്ചറെ കുട്ടികൾക്ക് നന്നേ പിടിച്ചു. അധികം ശാസിക്കാത്ത, ചിരിച്ചുകൊണ്ട് അനുകമ്പയോടെ മാത്രം പെരുമാറുന്ന വത്സല ടീച്ചർ. മുരളിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ വത്സല ടീച്ചർക്ക് അവനോട് സഹതാപം തോന്നി.
2: മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ, മുരളി പാവോ. മുരളിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, കളവണ്ടിക്കാരനെ എവിടുന്നോ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും, എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ.
1: ആരോരുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത മുരളിയെ ഏറ്റെടുത്താലോ എന്ന് വരെ വത്സല ആലോചിച്ചു. സഹപാഠിയുമായുള്ള തല്ലുപിടുത്തത്തെ തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മുരളിക്ക് അപ്പോഴേക്കും ജീവിതം തന്നെ മടുത്തിരുന്നു. അവൻ കാക്കോത്തിക്കാവിനടുത്തിരുന്ന് കരഞ്ഞുപോയി. അവിടെ വെച്ച് അവനൊരു പാട്ട് കേൾക്കുന്നു. കാക്കോത്തിയുടേതായിരിക്കാമെന്ന് തെറ്റിദ്ധരിച്ച് ആ കാവിനുള്ളിലേക്ക് അവൻ നടന്നടുത്തു. അപ്പോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടുന്ന ഒരു നാടോടി പെണ്ണിനെ അവൻ കണ്ടുമുട്ടി. അന്ന് അവൻ പേടിച്ച് തിരിച്ചോടിപ്പോയെങ്കിലും വളർത്തച്ഛന്റെയും അമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ പഠിത്തവും വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് ആ കാവിനുള്ളിലേക്കു തന്നെ അവൻ ഓടിക്കയറി. അവന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ടാകണം നാടോടി കൂട്ടത്തിന്റെ തലവൻ അവനെയും അവരുടെ കൂട്ടത്തിൽ കൂട്ടി. പാടാനും ആടാനുമുള്ള അവന്റെ കഴിവ് നാടോടി കൂട്ടത്തെ വിസ്മയത്തിലാഴ്ത്തു. അങ്ങനെ നാടോടി കൂട്ടത്തിലെല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടതായി മാറും. പാട്ടുപാടുന്ന നാടോടി പെൺകുട്ടിയെ അവൻ കാക്കോത്തി എന്ന് വിളിച്ചു. ഒരനിയനെ പോലെ മുരളിയെ സ്നേഹിക്കാൻ അവൾക്കും പതിയെ പതിയെ കഴിഞ്ഞു. അവനും ആരോഗ്യ

0: ഒന്നിൽ ആദ്യമായി നാം വിട്ടു. മുരളിയുടെ തുടർച്ചയായുള്ള അവധിയുടെ കാരണം അന്വേഷിച്ചറിഞ്ഞ വത്സലയ്ക്ക് സങ്കടമായി. എന്നാൽ കാക്കോത്തിയുമൊത്ത് പുതിയ ജീവിതം ആഘോഷമാക്കുകയായിരുന്നു മുരളി. അവന് അതുമാത്രം മതിയായിരുന്നു. നിനച്ചിരിക്കാത്ത നേരത്ത് തങ്ങളെ വിട്ടുപിരിഞ്ഞ വാവാച്ചിയോർത്ത് ഇന്നും വത്സലയും അച്ഛനും ദുഃഖത്തിലാണ്. മുരളി കൂടി തന്നെ വിട്ടുപിരിഞ്ഞുവെന്ന ചിന്തയിൽ ആ സങ്കടം അവൾ അച്ഛനോടായി പങ്കുവച്ചു.
1: ആ മുരളിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കരുതായിരുന്നു.
2: നീ വിഷമിച്ചിട്ടെന്താ? അതായിരിക്കും അവന്റെ വിധി.
1: അതല്ല അച്ഛാ, അവന്റെ പഠിപ്പ് മുടങ്ങാനും കണ്ടക്കാരുടെ കൂട്ടത്തിൽ ചേരാനും ഞാൻ തന്നെ നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോഴാ

0: അറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ വിടാൻ മനസ്സ് വരണില്ല.
1: അതിന് അവനെ ആരും പിടിച്ചുകൊണ്ട് പോയല്ലോ മോളെ, അവൻ താനേ പോയതല്ലേ. ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം, വീട്ടിലും കൊണ്ടാക്കാം, ഹെഡ്മാഷെ കണ്ട് സംസാരിച്ച് സ്കൂളിലും കേട്ടാം. പോരെ മോളെ.
0: വേണ്ട അച്ഛാ, അച്ഛൻ ബെത്തപ്പെടുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം.
1: എന്നെ ഒട്ടും ബെത്തപ്പെടുത്താതെ നിന്റെ ബെത്തപ്പാടുകളൊക്കെ കൂട്ടുകയല്ലേ മോളെ.
0: തുടങ്ങി, അച്ഛൻ പോയി കിടന്നേ.
2: ഇപ്പറത്താണെങ്കിലോ കാക്കോത്തിയുമായി കല്ലുകൊത്താൻ കൂടിയിരിക്കുകയാണ് മുരളിയും. കല്ലുകൊത്താൻ പോകുന്നതിനിടയിൽ ചില്ലറ തമാശകളൊക്കെ ഒപ്പിക്കാനും അവർ മടിക്കാറില്ല. മുരളിയുടെ പഴയ കണക്കുമാഷ് മത്തായിയെ കണ്ടപ്പോൾ ഒന്ന് കളിയാക്കാതെ വിടുന്നത് എങ്ങനെയാണ്

0: കല്ലുണ്ടോ? കല്ല് കല്ല്. സാറ് നിന്നപ്പോ ഞാൻ കരുതി സാറിന്റെ കയ്യിൽ കല്ല് കുത്താനുണ്ടെന്ന്.
1: നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം. എന്തോ ഒരു കുഴപ്പം പോലെ
0: വിളിക്കണോ?
1: വിളിക്കേ.
0: കല്ല് കൊത്താനുണ്ടോ? കല്ല്.
1: ആ കുഴപ്പമില്ല, നിനക്ക് വിളിക്കാം.
0: വിളിക്കാം. കാലമത്തായുണ്ടോ? കാലൻ.
1: ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം?
0: 50 പൈസ കിട്ടും.
1: ഇന്ന് നിനക്കെത്ര കൊത്താം?
0: 3-4 കൊത്താം സാറേ.
1: എന്നാൽ ഇന്ന് കൊത്തണ്ട, മേലിൽ ഈ വഴിക്ക് വരണ്ട. വിളിച്ചു കൂവാതെ നടക്കണം.
2: മുരളിയെ അന്വേഷിച്ച് വത്സല ടീച്ചറും കൂട്ടുകാരും നടക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. മുരളിയുടെ വീട്ടിലും കാക്കോത്തിക്കാവിലുമൊക്കെ പോയെങ്കിലും എവിടെയും മുരളിയെ മാത്രം കണ്ടില്ല. വളർന്നു വലുതായ കാക്കോത്തിയെ കാണുമ്പോൾ നാടോടി മൂപ്പൻ ഇടയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് അവൾ അയാളുടെ കയ്യിലേക്ക് വന്ന സന്ദർഭത്തെക്കുറിച്ച്. പൂവാച്ചു എന്ന് വിളിപ്പേരുള്ള യാചകവേഷം കെട്ടിയ തട്ടിപ്പുകാരന്റെ കയ്യിലാണ് ഒരു സുന്ദരി കുഞ്ഞു കുട്ടിയെ മൂപ്പൻ കാണുന്നത്. അവളെ അയാൾ ഉപദ്രവിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ബലപ്രയോഗത്തിലൂടെ മൂപ്പൻ അവളെ അയാളിൽ നിന്നും രക്ഷപ്പെടുത്തി. അന്നു മുതൽ അവൾ ഒരു മകളെ പോലെ അയാളുടെ കൂടെയുണ്ട്. അവൾ അയാളെ വിളിക്കുന്നതും അപ്പ എന്നാണ്. പക്ഷെ പൂവാച്ചു ഇന്നും അവളെ പിന്തുടരുന്നുണ്ട്. കുഞ്ഞുകുട്ടി പിണക്കത്തിനും ഇണക്കത്തിനുമൊക്കെ ഇടയിലൂടെ മുരളിയും കാക്കോത്തിയും ദിവസങ്ങൾ തള്ളി നീക്കി. പറന്നു വന്ന അപ്പുപ്പൻ താടികളിൽ ഒരെണ്ണം മുരളി തന്റെ പ്രിയപ്പെട്ട കാക്കോത്തിക്ക് സമ്മാനിച്ചു. അവളത് കുസൃതി നിറഞ്ഞ ചിരിയോടുകൂടി ദൂരേക്ക് പറത്തിവിട്ടു. മറ്റൊരറ്റത്ത് നിന്ന് പറന്നു വരുന്ന അപ്പുപ്പൻ താടിയെ കൈനീട്ടി വത്സല ടീച്ചർ പിടിച്ചു. ദേശങ്ങളെയും മനുഷ്യരെയും ബന്ധങ്ങളെയും കോർത്തിണക്കുന്ന അപ്പുപ്പൻ താടികൾ കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി മാറുകയാണ് കഥയിലുടനീളം.

0: പെൺകുട്ടിയോടൊത്തുള്ള ഓരോ ദിവസവും മുരളിക്ക് ഓരോ ജന്മം പോലെയായിരുന്നു. ചിലപ്പോൾ അവർ കല്ലുകൊത്തുകാരായിരിക്കാം, ചിലപ്പോൾ പക്ഷിശാസ്ത്രക്കാരും. ഒരിക്കൽ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പൊതി തട്ടിപ്പറിച്ച കാക്കോത്തിയെയും മുരളിയെയും നാട്ടുകാർ പിന്തുടർന്നു. ഓടുന്നതിനിടയിൽ വയലിന്റെ വരമ്പത്ത് വെച്ച് വത്സല ടീച്ചർ മുരളിയെ കണ്ടു. കയ്യോടെ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.
1: ഇവനെ അഭിവൃദ്ധി ചേർക്കാൻ കക്ക നടക്കായിരുന്നു. എടാ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ സ്ഥിതി? സത്യം പറയണം, നിനക്ക് വിശന്നിട്ടാണോ കേട്ടത്? പറടാ, ചോദിച്ചു കേട്ടില്ലേ?
2: എന്താ വത്സല ഇത്? നീയും കുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മുരളി, ഇങ്ങ് വാ. ആ, ഓനിയ വാ.
1: ചെല്ലമ്മൂട്ട്.
2: ചേ, കരയാതെ. എന്തിനാ കുട്ടി സ്കൂളിലും കയറാതെ വീട്ടിലും കയറാതെ അലഞ്ഞു നടക്കുന്നത്? എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറ.
1: നിപ്പുണ്ടില്ലേ അഹങ്കാരം, അഹങ്കാരം.
2: വത്സല നിന്റെ ടീച്ചറല്ലേ മോനെ? ടീച്ചർ വഴക്കു പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ കരയാം? മോന്റെ പഠിപ്പ് നിർത്തിയെന്നും വല്ലവരുടെ കൂടെ അലയുവാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്ത് വിഷമം വരെ അറിയാമോ നിനക്ക്? ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ടീച്ചർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏ, കരയാതെ, കണ്ണു തുടക്കി. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. ആരുമില്ലായിരുന്നു എനിക്കും. വൈകുന്നേരങ്ങളിൽ വള്ളം ഊന്നാൻ പോകുമ്പോൾ രണ്ടര ചക്രം കിട്ടും. അതുകൊണ്ടായിരുന്നു എൻ്റെ പഠിപ്പും ഭക്ഷണവുമൊക്കെ. പഠിപ്പ് മാത്രം കളയരു കുഞ്ഞെ. നിന്റെ പഠിപ്പിനുള്ള ചെലവ് മുഴുവൻ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നീ നിന്റെ വീട് വിട്ട് എങ്ങും പോകരുത്. അവരാരും നിന്നെ നോവിക്കാതെ ഞങ്ങൾ നോക്കാം. വരും. ഞാൻ പറയുന്നത് കേൾക്കാതെ പിന്നെ ആ തെണ്ടക്കാരുടെ കൂടെ പോവാണെങ്കിലേ എല്ലാവർക്കും ഇതുവരെ ഞാൻ കേസ് കൊടുക്കും.
1: കേസ് കൊടുത്ത് നിന്നെ ജയിലിൽ പിടിച്ചിടും. പോലീസുകാരെ നിന്നെയും നിന്റെ കൂട്ടരെയും ഇടിച്ച് ചമ്മന്തിയാക്കും. ഇരി, ഇരിക്ക്. നിനക്ക് വിശന്നിട്ടാണോ കക്കാൻ പോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത് മുഴുവൻ നീ തിന്നു തീർക്കണം ഒറ്റയിരുപ്പില്. കഴിക്ക്. മടിക്കണ്ട മുരളി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. കഴിച്ചോളൂ. ഞാൻ നിന്റെ ടീച്ചറല്ലേ, എന്തിനാ പിന്നെയും കരയുന്നത്?
3: എനിക്ക് ഞാൻ വേണ്ടി പോകണ്ട. ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല.
1: ആ ശരി ശരി, നീ കഴിക്ക്. ഞാൻ നിന്നെ വിടുന്നില്ല, ഇവിടെ നിർത്തി പഠിപ്പിക്കാം. പക്ഷെ നീ സത്യം ചെയ്യണം, ഇനി മേലിൽ ആ തെണ്ടക്കാരുടെ കൂട്ടത്തിൽ പോവില്ലെന്ന് സത്യം ചെയ്യ. നിന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യണം. എന്നെ കൊണ്ട് സത്യം ചെയ്യ്. ചോറിന്റെ മുമ്പിലിരുന്ന സത്യം തെറ്റിയാ കണ്ണുകൂട്ടിപ്പോ. കഴിക്ക്.
0: മിടുക്കനായ മുരളിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയതിന്റെ സന്തോഷത്തിൽ വത്സല ടീച്ചർ സുഖമായി ഉറങ്ങി. എന്നാൽ മറ്റൊരിടത്ത് കാക്കോത്തിക്ക് ഉണ്ണാനോ ഉറങ്ങാനോ കഴിഞ്ഞില്ല. അവളെ സമാധാനിപ്പിക്കാൻ കഴിയാതെ മൂപ്പനും വിഷമിച്ചു. ഒരു ദിവസം റോഡിലൂടെ അലക്ഷ്യമായി നടന്നു നീങ്ങിയ കാക്കോത്തിയെ പൂവാച്ചു കണ്ടു. അവളെ പിടികൂടാനുള്ള അയാളുടെ ശ്രമങ്ങൾ വീണ്ടും തുടങ്ങി. മറ്റൊരിടത്ത് ഗ്രാമത്തിലെ അമ്പലത്തിൽ വത്സല അന്നദാനം നടത്തുകയായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുരളിയോടായി അവർ തന്റെ വാവാച്ചിയെ കുറിച്ച് പറഞ്ഞു.
4: ഇങ്ങനെ എപ്പോഴും ഊന്നു കൊടുക്കോ ടീച്ചർ.
1: ചിങ്ങത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ഇന്ന് വാവാച്ചിയുടെ പിറന്നാളാ.
4: ആരുടെ?
1: എന്റെ അനിയത്തിയുടെ.
4: ടീച്ചർക്ക് അനിയത്തി ഉണ്ടോ? എവിടെ?
1: എവിടെയോ അറിയില്ല. അവളെ ആരെങ്കിലും

ഊട്ടുന്നുണ്ടെങ്കിൽ, അവള് സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എന്ന എന്റെ അച്ഛന്റെ വിശ്വാസം. ആ കടം തീർക്കുക, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം.

0: ഇന്നും വത്സലയ്ക്ക് തന്റെ വാവാച്ചി ഒരു കുഞ്ഞാണ്. അവർ ഒരുമിച്ചു പാടിയ കണ്ണാന്തുമ്പി എന്ന പാട്ട് ഇപ്പോഴും വത്സലയുടെ ചുണ്ടിൽ നിന്നും മാഞ്ഞിട്ടില്ല. മുരളി വത്സലയ്ക്ക് അപ്പോഴേക്കും സ്വന്തം മകനെ പോലെ പ്രിയങ്കരനായി മാറിയിട്ടുണ്ടായിരുന്നു. പുതിയ യൂണിഫോമും പുസ്തകം വാങ്ങിക്കാനുള്ള കാശും മുരളിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു. രണ്ടാമതായി അധ്യയനം ആരംഭിക്കാൻ പോകുന്ന മുരളിയെ അവർ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ പുസ്തകം വാങ്ങിക്കാനായി കടയിൽ നിന്ന മുരളിയെ കാക്കോത്തി വീണ്ടും കണ്ടുമുട്ടി.
1: മുരളി, കാക്കോത്തി, മുരളി, നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കിന്ന് അറിയാമോ? വാ എന്റെ
2: കാക്കോത്തി. ഞാൻ
1: പറയാനല്ല പറഞ്ഞ
2: െക്കനെ കൊണ്ടല്ലേ പെണ്ണ് വരുന്നത്?
1: മുരളി,
3: നീ എവിടെ പോയിരുന്നു ചെറുക്ക?
4: എന്നെ ടീച്ചർ കൊണ്ടുപോയതോ?
3: മോൻ പോയത് പിന്നെ ഇവിടെ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ?
2: നീ ഈ കൂട്ടം വിട്ട് എവിടേക്കും പോണ്ട ചെക്ക, നിനക്കിവിടെ എന്തൊരു കുറവ്?
1: ഇല്ല, ഇവൻ പോവില്ല, നമ്മള് വിട്ട് പോവില്ല, ഞാൻ വിടില്ല.
4: ഞാൻ പോയി ടീച്ചറോട് കൊണ്ടുവരാം.
1: വേണ്ട, നീ എങ്ങും പോണ്ട, എന്നെ വിട്ടു പോവില്ല എന്ന് സത്യം ചെയ്. സത്യം ചെയ്യടാ, എന്നെ കൊണ്ട് സത്യം ചെയ്.
4: സത്യം കാക്കോത്തി വിട്ട് ഞാൻ എങ്ങും പോവില്ല.
0: ബന്ധങ്ങളുടെ വേലിക്കെട്ടുകൾ മുരളിയെ അപ്പോഴേക്കും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. തന്നെക്കാളേറെ തന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്ത വത്സല ടീച്ചറെ പിരിയണമെന്ന് മുരളിക്കില്ല. പക്ഷേ കാക്കോത്തിയുടെ കണ്ണുനീരും പരിഭവവും കണ്ടില്ല എന്ന് വെക്കാനും അവനാവില്ല. അങ്ങനെ അവൻ വീണ്ടും നാടോടികളുടെ കൂടെ കൂടി. മുരളി തിരിച്ചു വന്ന സന്തോഷത്തിൽ ആടിയും പാടിയും ആ രാത്രി എല്ലാവരും ആസ്വദിച്ചു. എന്നാൽ ആ രാത്രി തന്നെ പോലീസ് നാടോടി കൂട്ടത്തെ വളഞ്ഞു. ഒളിച്ചിരുന്നതുകൊണ്ട് കാക്കോത്തിയെയും മുരളിയെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി. വത്സല ടീച്ചറുടെ അരികിലേക്ക് തിരിച്ചു പോവുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ മുരളി കാക്കോത്തിയെയും കൂട്ടി വത്സല ടീച്ചറുടെ പടി കടന്ന് അകത്ത് കയറി. അകത്ത് വീടിനുള്ളിൽ മുരളിക്കായി വത്സല ടീച്ചർ വിളിക്കാത്ത ദൈവങ്ങൾ ബാക്കിയുണ്ടായിരുന്നില്ല. അവനെ കണ്ടതും സന്തോഷവും സങ്കടവും ദേഷ്യവുമെല്ലാം ഒരുമിച്ച് വത്സലയിലേക്ക് അലയടിച്ചു വന്നു. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കടന്ന കാക്കോത്തിക്ക് അവിടമെല്ലാം വല്ലാതെ പരിചിതമായി തോന്നി. മുറ്റത്തെ മണ്ണും അത് ചെന്നവസാനിക്കുന്ന ഉമ്മറവാതിലും ആ ജനൽ കമ്പികളുമെല്ലാം അവളിൽ മൺമറഞ്ഞുകിടന്ന ഓർമ്മകളെ തഴുകിയുണർത്തി. ഒടുവിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ കൂടി കണ്ടതോടെ കാക്കോത്തി അറിയാതെ കരഞ്ഞുപോയി. അതെ, അവിചാരിതമെങ്കിലും അവൾ എത്തേണ്ട വീട്ടുമുറ്റത്തു തന്നെ കാലം അവളെ കൊണ്ടുചെന്നെത്തിച്ചു. വർഷങ്ങൾക്കിപ്പുറവും ചേച്ചിയെയും അച്ഛനെയും തിരിച്ചറിയാനും ആദ്യമായി അവർക്കു വേണ്ടി ഒരിറ്റു കണ്ണുനീർ പൊഴിക്കാനും അവൾക്കായി. ബാല്യത്തിലെ നിറമങ്ങാത്ത ഓർമ്മകളെല്ലാം അവളിലേക്ക് ഒന്നൊന്നായി അലയടിച്ചു ചേർന്നു. ഒരുമിച്ചു കളിച്ചതും കഴിച്ചതും പഠിച്ചതും എല്ലാം. കൂട്ടത്തിൽ അവളെ അവിടെ നിന്ന് പറിച്ചെടുത്ത പൂവാച്ചുവിനെയും. ഭയവും നിസ്സഹായതയും അവളെ പിടിച്ചു കുലുക്കി. കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും കാട്ടിലേക്ക് തന്നെ അവൾ ഓടിയെടുത്തു. എന്നാൽ അവിടെയും പൂവാച്ചു അവളെ വിട്ടില്ല. ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ ഐതിഹ്യത്തിലെ കാക്കൂത്തിയെ പോലെ തന്നെ സ്വയരക്ഷയ്ക്കായി അവളും കൊന്നു. നിറച്ചാർത്താകേണ്ടിയിരുന്ന അവളുടെ ജീവിതത്തെ പറിച്ചെറിഞ്ഞ് പൂവാച്ചുവിനെ. അപ്പോഴേക്കും മുരളിയും വത്സലയും അച്ഛനുമെല്ലാം അവിടെ എത്തിയിരുന്നു. മതിൽക്കെട്ടിനുള്ളിൽ ഒളിച്ചിരുന്ന കാക്കോത്തിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും കരഞ്ഞുകൊണ്ട് അവൾ വത്സലയെ വിളിച്ചു. വർഷങ്ങളായി വത്സല കേൾക്കാൻ കാതോർത്തിരുന്ന ആ വാചകം, ചേച്ചി എന്നത്.
1: വാവാ.

0: ബന്ധങ്ങളുടെ കടലാഴം വരച്ചുകാട്ടിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ അവസാനിക്കുന്നത് ഹൃദ്യമായ കൂടിച്ചേരലുകളിലൂടെയാണ്. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. അതുകൊണ്ടുതന്നെ ഈ ഒത്തുചേരൽ കാലം കരുതി വെച്ച കാവ്യനീതിയാണ്. ഗ്രാമീണ ഭംഗിയും കുട്ടിക്കഥകളും കലർപ്പില്ലാത്ത സ്നേഹവും ഫാസിൽ എഴുതി കമൽ സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലകൊള്ളാൻ കാരണങ്ങൾ പലതാണ്. നാടോടിക്കൂട്ടരുടെ വേറിട്ട ജീവിതവും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധവുമൊക്കെ ചിത്രം മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകിയ കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഗാനം ഇന്നും മലയാളികൾക്ക് വാത്സല്യത്തിന്റെയും വിരഹത്തിന്റെയും പാട്ടാണ്. കാക്കോത്തി എന്ന നാടോടി പെണ്ണായി വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച രേവതിക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചു. വത്സല ടീച്ചറായി അംബികയും മുരളിയായി കിരൺ വർഗീസുമാണ് അണിനിരന്നത്. ഒരപ്പൂപ്പൻ താടിയെപ്പോലെ സ്നേഹത്തിന്റെ പ്രതീകമായി എല്ലാത്തിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് ലളിതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമ കൊട്ടക നിർവഹണം നന്ദിനി എൻ മേനോൻ.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാം നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

0: Ñam.
1: Dale.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്ന സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് സൗഖ്യം പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പമുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ സജീഷ് എം ആണ്. കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സൗഖ്യം പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി
0: സർ. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറയും മനുഷ്യന്മാർ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഹൃദയം നല്ല ഹൃദയമുള്ള ആള് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പൊ ആ ഒരു വിശേഷണം നമ്മൾ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു നല്ല ഹൃദയമുള്ള ആളെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പൊതുവേ സാഹിത്യപരമായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്ന അർത്ഥത്തിലാണ് പറയാറ്. സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹൃദയത്തെ എപ്പോഴും മനഃശാസ്ത്ര ചികിത്സകരും സാഹിത്യകാരന്മാരൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഹൃദയത്തിനകത്ത് മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യത്തിനോട് കൂടുതൽ നമ്മൾ തീവ്രമായി അതിൽ ഇടപെടുമ്പോൾ അത് ഹൃദയം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നുള്ളതാണ്. കാരണം മറ്റേത് അവയവത്തിനും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ഹൃദയത്തിന് ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ജീവാപായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നല്ല ഹൃദയം ആവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത്. അത് മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഹൃദയം എന്നത് ഹെൽത്തി ഹാർട്ട് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സുപ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ചും വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പം. അതുകൊണ്ട് ഹൃദയത്തിന് വരുന്ന ഏറ്റവും നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചികിത്സിക്കേണ്ടതുണ്ട്, അതിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ സർ, ഇപ്പം ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, നമ്മളെപ്പോഴും ഭക്ഷണം റിലേറ്റ് ചെയ്ത് പറയും ഇത് കഴിക്കരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇഷ്ടമില്ലാത്തത് എന്താണ്?
1: പൊതുവേ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നേരിട്ട് ബാധിക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ചും ഹൃദ്രോഗങ്ങളെ. അപ്പൊ ഹൃദ്രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ആരോഗ്യശീലങ്ങളുണ്ട്, ആരോഗ്യശീലങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ, എപ്പോഴും ആദ്യം പറയുന്നൊരു വാക്കാണ് നമ്മൾ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം വരും. ഡിസ്ലിപ്പിഡിമിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ, അതൊക്കെ നമ്മളെ ഭക്ഷണത്തിന് നേരിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ജന്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും പറയും നമ്മൾ ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ഫുഡുകൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഒരു പ്രധാന കാരണമാണ് ഹൃദ്രോഗങ്ങൾക്ക്. ഡയബറ്റീസിന് പ്രമേഹത്തിന് കാരണമാവുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പറയുന്ന പാനീയങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രമേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത്തരം സാധ്യതകളും കൂടെയുള്ള ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് പാരന്റ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാലോ. അത്തരം ആളുകൾ നേരത്തെ തന്നെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നത് പ്രമേഹത്തിന് തടയാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹൃദ്രോഗങ്ങൾക്കുണ്ടത് രക്തസമ്മർദ്ദമാണ്. രക്തസമ്മർദ്ദം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എപ്പോഴും ഈ ഡയറ്റിൽ സോഡിയം ഇൻടേക്ക് കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പൊ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള പിക്കിള്, പപ്പടം, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ രക്തസമ്മർദ്ദത്തിന് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ശീലങ്ങളും കൂടെ പ്രധാനമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ലൈഫ് സ്ട്രെസ്

0: പിന്നെ ഉറക്കമില്ലായ്മകള്, ഇതൊക്കെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധനം. അപ്പൊ ഭക്ഷണത്തോടൊപ്പം തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, പ്രമേഹം, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഭക്ഷണശീലങ്ങളാണ് എപ്പോഴും ഹൃദയത്തിനനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹൃദയത്തിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതേസമയം മറ്റു എല്ലാ അവയവങ്ങളും, ഇപ്പം തലച്ചോറിന് വരുന്ന സ്ട്രോക്കിനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോ സ്ട്രോക്കിനും ഒക്കെ തടയാൻ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമുക്ക് സഹായിക്കാറുണ്ട്.
1: ഓക്കെ സർ, അപ്പം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതിന്റെ ഒരു ഒരു സെപ്പറേഷൻ ഉണ്ടോ ഹൃദയരോഗത്തിന്?
0: നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത് പുരുഷന്മാരിൽ പൊതുവെ ഹൃദയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദയരോഗം വരാനുള്ള. അതിന്റെ കാരണങ്ങൾ പലതാവാം, പക്ഷെ ഒരു ഒരു ഒരു സ്റ്റഡി ഗ്ലോബലി നടത്തിയിട്ടുള്ളതില് നമ്പർ കൂടുതൽ പുരുഷന്മാർക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശീലങ്ങൾ എപ്പോഴും ഒരു കാരണമാണല്ലോ. അപ്പം നമ്മുടെ ഹാബിറ്റ്സിൽ ഈ ഹൃദയത്തിന് അസുഖം ഉണ്ടാക്കാൻ ആവശ്യമായ ശീലങ്ങളുള്ള ആളുകൾ ആരാണെങ്കിലും അത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഹൃദയരോഗം ഉണ്ടാക്കും.
1: ഉദാഹരണത്തിന്
0: ആൽക്കഹോൾ, പുകവലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്മോക്കിങ്. അത് വെറും ഇപ്പം സിഗരറ്റ് ബീഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേപ്പിംഗ് പരിപാടികളൊക്കെ ഈ എല്ലാ തരത്തിലുള്ള ശീലങ്ങളും നേരിട്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ലിവറിനെയും തലച്ചോറിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്.
1: ഓക്കെ സർ, പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഓയിൽ യൂസേജ്, ഇപ്പം വിവിധ തരം ഈ കുക്കിംഗ് ഓയിലുകളൊക്കെ ലഭ്യമാണ്. എണ്ണയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതെണ്ണയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ള?
0: ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ പല ഓയിലും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വരുന്നത്.
1: ചൂടാക്കി
0: റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളായി മാറും, പിന്നെ അങ്ങനെ അത് നേരിട്ട് കൊളസ്ട്രോളും ഹൃദയരോഗം ഒക്കെ ഉണ്ടാക്കും. അതേസമയം മറ്റ് ഓയിലുകൾ വളരെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സസ്യജന്യങ്ങളായിട്ടുള്ള ഓയിലുകളും കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അളവ് കുറയ്ക്കുകയും അത് അതിന്റെ റീസൈക്ലിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയ കുഴപ്പമില്ല.
1: എന്താണെങ്കിലും അമിതമായിട്ട് ചെയ്യാതിരിക്കാന്നുള്ളതാണ്.
0: വറുത്തതും പരിച്ചതും നോക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോൾ തന്നെ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരേ എണ്ണ തന്നെ പിന്നെയും പിന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും അപകടകരം. അത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അപകടം കൂടുതലാന്ന് പറയുന്നത്. കാരണം വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കും, പുറത്ത് നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് അറിയില്ലല്ലോ.
1: പിന്നെ ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ്, ഈ കുഴഞ്ഞു വീണുള്ള മരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരില് കൂടുതലായിട്ട് കാണുന്ന എണ്ണ എടുക്കുമ്പം അയ്യോ ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആക്ച്വലി റീസൺ എന്തായിരിക്കും സർ?
0: കുഴഞ്ഞു വീണിട്ടുള്ള മരണം എല്ലാ കാലത്തും ഉണ്ട്. ഈ അടുത്ത കാലത്ത് അത് കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതലും ഞെട്ടുന്നത്. പക്ഷെ കുഴഞ്ഞു വീണിട്ടുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരുപക്ഷെ നേരത്തെ ഉള്ളതോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഇടിപ്പിനുള്ള വേരിയേഷൻ. പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് അമിതമായി കൂടിയിട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വെന്റിക്കുലാർ അറിത്മിയാസ് ഒക്കെ പറയും. അതല്ലാതെ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള അസുഖങ്ങള്, പിന്നെ വളരെ മേജർ ആയിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിലിലേക്കുള്ള രക്തക്കുഴലിലൂടെയുള്ള രക്തപ്രവാഹം നിന്നു പോയിട്ട് കാർഡിയാക് മസില് ഡാമേജ് ആയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അങ്ങനെയല്ല അല്ലാതെ തന്നെ ഒരു നമുക്ക് ജനിതകമായ ചില കാരണങ്ങൾ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന്, ഇപ്പൊ അതർവൈസ് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഹൃദയരോഗം അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോയിട്ട് മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപൂർവെങ്കിലും അത് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ അതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ളത് മരണത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ തൽസമയത്തുള്ള നമ്മുടെ ഒരു പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അതിന് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.
1: കാരണം
0: ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ CPR കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ AED എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെഷീൻ ചുമരിൽ തൂക്കി വെച്ചിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടി വെച്ചതല്ല, ഇത്തരം കുഴഞ്ഞു വീണ് മരണ സാധ്യതയുള്ള സമയങ്ങളിൽ ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹാർട്ടിന്റെ നിന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ വേരിയേഷൻ നോർമലൈസ് ചെയ്യാൻ ആവശ്യമായ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ആണത്. അത് ഉപയോഗിക്കാൻ വലിയ അറിവൊന്നും ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം. പലപ്പോഴും ആ ഡിഫിബ്രിലേറ്ററിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ രക്ഷിക്കാം.

0: പറ്റും. അതേപോലെ തന്നെ കാർഡിയാക് മസാജ് കൊടുക്കുക, CPR, കാർഡിയാക് റെസസിറ്റേഷൻ കൊടുക്കുക. അതിനൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലം മുതൽ കൊടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പലപ്പോഴും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഇനിയും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് അതൊരു വിഷമകരമായ സത്യം.
1: നല്ലൊരു ഇൻഫർമേഷൻ ആണ്.
0: അതെ, അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഒരു വേദിയിൽ ഒരു കലാപരിപാടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ഒരാൾക്കൂട്ടത്തിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോ നമ്മള് CPR കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ചുറ്റുപാടുണ്ടെങ്കിൽ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂരിഭാഗം കേസിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും.
1: ഓക്കെ സർ, പിന്നെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു മനസ്സിലാവുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. ചിലപ്പോൾ നെഞ്ചരിച്ചലാവാം, ഗ്യാസ് ആണോ എന്ന് സംശയിക്കുന്നു. ഇപ്പം സർ ചോദിച്ചു വരുന്നത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്.
0: ഒരു ഹൃദ്രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ വേഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ്യക്തമായ ഈ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോ ഒരു വയർ, നെഞ്ചത്തൊരു എരിച്ചല്, അതിൽ നെഞ്ചത്തൊരു തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് വളരെ ചെറുതാണെങ്കിലും മറ്റസുഖങ്ങൾ ഇല്ലാത്തൊരാൾക്കാണെങ്കിൽ പോലും അതിനെ നമ്മൾ വളരെ നേരത്തെയും ശ്രദ്ധയോടെയും അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് പലപ്പോഴും നെഞ്ചിന്റെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത് നെഞ്ചത്തൊരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. എന്തോ ഒരു വലിയ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ വരിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു വേദന, ഇതാണ് അതിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ. പക്ഷേ അതല്ലാതെയും ഇപ്പോ താടിയല്ലൊരു കഴപ്പ്, അതല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കയ്യിലേക്കോ ഒക്കെ ഉള്ളൊരു കടച്ചില്, അതല്ലെങ്കിൽ നെഞ്ചത്ത് അകാരണമായ ഒരു ഒരു വിങ്ങല്, അതല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാനുള്ളൊരു തടസ്സം പോലെ ഒരു പുകച്ചൽ പോലും ആവാം. ഇതിനെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലിയിലും ഹാർട്ടിന്റെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു അസിഡിറ്റി ആവാം. പക്ഷേ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ഹാർട്ടിന്റെ അസുഖം ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നെഞ്ചത്ത് ഒരു എന്തെങ്കിലും ഒരു സിംപ്റ്റം വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി ഒരു ECG എടുക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ഒരു വർക്കപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ചിലപ്പോൾ പരാതി പറയുമ്പോൾ ഗൃഹനാഥന്മാരൊക്കെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറൊക്കെ ഇരിക്കാറുണ്ട്. ഇവരെപ്പോഴും പരാതി പറയുന്നു, അത് അങ്ങനെ ചെയ്യരുതിരിക്കലും. കാരണം സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും അവർ പറയുന്ന പരാതി ശ്രദ്ധിക്കാതെ പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആരാണെങ്കിലും, അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമല്ല, അത് നെഞ്ചത്ത് വരുന്ന അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ സർ, പിന്നെ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യണത്. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ എക്സസൈസിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിന് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ
0: നമുക്ക് ഈ കാർഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പോയാലുണ്ട്. കാരണം അത് നമ്മുടെ ഹാർട്ടിന്റെ പവർ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകളാണ്. ആ കാർഡിയോ ചെയ്യുന്ന പ്രോപ്പർലി കാർഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ടിന് മാത്രമേ മറ്റ് അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഡിയോ കമ്പൽസറി ആണ്. അപ്പൊ വ്യായാമം, എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തിയാനുഷ്ഠിതമായിട്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ തര എക്സസൈസ് ആണ് ആവശ്യം. വളരെ തടിച്ച, വളരെ ഒബീസായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ആവശ്യം. മെലിഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആവശ്യം. അതേസമയം ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടാലോ ഒക്കെ ആയിരിക്കും ആവശ്യം. അതനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം പ്ലാൻ ചെയ്യാൻ. അതേസമയം പിന്നെ ഒരു കാർഡിയാക് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഒരുപാട് ഹാർട്ടിന് മുകളിൽ സ്ട്രെസ് വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടത്തം ഒരു വ്യായാമം തന്നെയാണോ, തീർച്ചയായിട്ടും അതൊരു വ്യായാമ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടി വരും. പക്ഷെ നടത്തം മാത്രം ഒരു വ്യായാമം ആവുന്നില്ല സമ്പൂർണമായിട്ടും. പക്ഷെ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. പിന്നെ നടത്തം മാത്രം ചെയ്തുകൊണ്ടും അത് പൂർണ്ണമായൊരു വ്യായാമം ആവുന്നില്ല. നടത്തം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസിന്റെ പ്രശ്നം വരാൻ

0: അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നടത്തം അതും വിഗറസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഒരു നല്ല വ്യായാമം തന്നെയാണ്. അത് നമുക്ക് കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കൂട്ടാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഉള്ളൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്നത് കാണാറുണ്ട്.
1: പിന്നെ സാർ, ഈ ചെക്കപ്പ് നമ്മളിപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നോർമൽ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ടിന്റെ ചെക്കപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കുടുംബത്തില് അച്ഛനോ അമ്മക്കോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛനോ അമ്മക്കോ സഹോദരി സഹോദരന്മാർക്കോ ഹാർട്ടിന് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ യങ് ഏജിൽ തന്നെ, അത്രയൊന്നും പ്രായമാവാത്ത ഒരു 55 വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു കാർഡിയാക് ഇവാലുവേഷൻ നേരത്തെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പോൾ ഹൃദ്രോഗം ഒരു വളരെ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല, ഇപ്പോൾ അത് ഏർലി ഏജിലും വരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരു 40s തുടക്കത്തിൽ തന്നെ ഒരു കാർഡിയാക് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഒരു കാർഡിയാക് ഇവാലുവേഷൻ സ്പെസിഫിക്കലി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ECG എടുക്കുക, ഒരു എക്കോ ചെയ്യുക, കൊളസ്ട്രോൾ ലെവലും ഡയബറ്റീസ് ഷുഗറിന്റെ ലെവലും BP ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക. അത് ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും.
1: അമിതമായ വ്യായാമം ഇപ്പൊ ജിമ്മിലൊക്കെ വെച്ച് മരിക്കുന്നവരൊക്കെ അത് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ സാറ് പറഞ്ഞ പോലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ.
0: അതെ അതെ, അമിതമായ വ്യായാമം കൊണ്ടും മരണപ്പെടുന്നതിന് ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ അതൊരു കാരണമാണ്. പക്ഷെ വെറുതെ വ്യായാമം കൊണ്ട് മാത്രം ഒരാൾ മരണപ്പെടുമെന്നില്ല, പക്ഷെ അതിനൊരു ജനറ്റിക് ഫാക്ടറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പൊതുവേ വെൽ ബിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വളരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് മരിക്കുന്നതിനൊക്കെ ചിലപ്പം ഇതൊരു ജനറ്റിക് ഫാക്ടർ ഒരു ഘടകമാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പലപ്പോഴും BP ഒക്കെ കൂടുന്നത് നമ്മൾ അറിയില്ല. ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്കൊരാൾക്ക് ഒരു ആവറേജ് 120-180 ആണ് BP വേണ്ടതെന്ന് പറയുമെങ്കിലും ഒരു 130 കൂടുമ്പോൾ നമ്മൾ ചിലപ്പം സിംറ്റംസ് ഒന്നുമില്ല, അപ്പം മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓവർ ദ പീരീഡ് നമുക്ക് BP കൂടി കൂടി വന്നിട്ട് ഒരു പക്ഷേ ഒരു പെട്ടെന്ന് ഒരു ആക്സലേറ്റർ ഹൈപ്പർ ടെൻഷനിലേക്ക് പോയിട്ടൊക്കെ അറ്റാക്ക് വരാനോ സ്ട്രോക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു BP റെഗുലറായി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളസ്ട്രോൾ നോക്കുക എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല. ചീത്ത കൊളസ്ട്രോൾ കൂടുന്നില്ല എന്നും നല്ല കൊളസ്ട്രോൾ ആവശ്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തണം.
1: ഓക്കെ സാർ. സാർ, ഇപ്പം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അത് എത്രത്തോളം റിസ്ക് ആണ്?
0: അതെ, ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സിനിമ പോലും ഇറങ്ങി അല്ലെ. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏതൊരു അവയവ ദാന ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പുതിയ ചികിത്സാ രീതി തന്നെയാണ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും അതിന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്താൻ ആവശ്യമായ സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവയവദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരോ എപ്പോഴെങ്കിലും അവർ അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള സമ്മതം ഉണ്ടെങ്കിൽ പല അപകടങ്ങളൊക്കെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിക്കുമ്പോഴോ അവരുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഫലപ്രദവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു അവയവത്തിന് മാത്രമാണ് കുഴപ്പമെന്നുള്ളതുകൊണ്ട് മാത്രം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ചികിത്സയും ഒരുപാട് ചെലവും അങ്ങനെ ജീവിതത്തോടും മരണത്തോടും മല്ലടിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വളരെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഈ റീസെന്റ്ലി തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ കേസുകൾ കണ്ടു. അതിന് ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡോണറുടെ ഹൃദയം അത് റിസിപ്പിയന്റ് അടുത്ത് എത്തിച്ച് സർജറി ചെയ്യേണ്ടതുണ്ട്, മസിൽ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എയർലിഫ്റ്റിങ്ങും അതല്ലെങ്കിൽ പിന്നെ മറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്നുണ്ട്.
1: ഓക്കെ സാർ. സാർ, ഈ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് ഇത് മൂന്നും ഡിഫറെന്റ് അല്ലേ?

0: പലപ്പോഴും ഏതാണ്ട് ഒരേപോലത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് ടേമുകളാണെങ്കിലും ഇത് മൂന്ന് വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം, നമ്മുടെ ഹൃദ്രോഗത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വെർഷൻ. ഉദാഹരണത്തിന് നെഞ്ചു വേദന വന്ന് ആശുപത്രി പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നൊക്കെ പറയുന്ന അസുഖം ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിന്റെ മാംസപേശികളിലൂടെ പോകുന്ന രക്തക്കൊഴലുകളുണ്ട്, കൊറോണറി ആർട്ടറീസ് എന്നാണ്. അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ, അത് ഈ കൊഴുപ്പും രക്തത്തിന്റെ കട്ടിയൊക്കെ ചേർന്നുണ്ടാവുന്ന ബ്ലോക്കുകൾ കൊണ്ട് ആ രക്തപ്രവാഹം തടസ്സപ്പെടുകയും അങ്ങനെ ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് അവിടുത്തെ മാംസപേശികൾ കേടായിട്ട് ശക്തമായ നെഞ്ചുവേദന വരും. അതിന്റെ ഭാഗമായിട്ട് ആ രക്തക്കൊഴുപ്പ് പൂർണ്ണമായി അടയുമ്പോൾ പെട്ടെന്ന് ആ മാംസപേശികൾ കേടായിട്ട് പിന്നെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാം. അങ്ങനെയാണ് ചിലപ്പോൾ കാർഡിയാക്ക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്ന ഹൃദയം നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മാത്രം. പിന്നെ ഈ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ പമ്പിംഗ് ഫെയിലർ വരുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടൽ വരികയോ ഒക്കെ ചെയ്യും. ലങ്സിലേക്ക് നീര് നിറഞ്ഞ് പൾമണറി ഇഡിമ എന്നൊക്കെ
1: പറയും.
0: അതായത് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് ഫെയിലറും കാർഡിയാക്ക് അറസ്റ്റൊക്കെ വരാം. അല്ലാതെയും ഹാർട്ട് ഫെയിലറുകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് അറ്റാക്ക് ഒരു കാരണമാണെന്ന് മാത്രം. അപ്പൊ ഹാർട്ടിന് പമ്പിംഗ് കുറയുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് നിന്ന് പോകുന്ന അവസ്ഥയാണ് കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ മാംസപേശികൾ കേടായിട്ട് വരുന്ന നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന്റെ. അത് പലതരത്തില് വരുന്നുണ്ട്. മേജർ അറ്റാക്ക്, മൈനർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയും ആ ബ്ലോക്കുകളുടെ ആ ഒരു സ്ഥാനം, അതിന്റെ വലിപ്പം, അതിനൊക്കെ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പൊ അതിന്റെ ചികിത്സ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഹാർട്ട് ഫെയിലറിന് പക്ഷേ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഒരുപാട് ചികിത്സ ആവശ്യമുണ്ട്. അതിന് ലോങ് റൺ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനകത്തെ മെറ്റബോളിക്ക ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള അതിനാവശ്യമായ മെഡിക്കേഷൻസും ഡയറ്റും ഫോളോ ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണ്ടി വരും. കാർഡിയക് അറസ്റ്റിന് ഇതൊന്നും അല്ലാത്ത വളരെ പെട്ടെന്നുള്ള ചികിത്സ, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് മസാജ് കൊടുക്കുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: പിന്നെ ഇപ്പോ നമ്മള് മുതിർന്നവരൊക്കെ പറയുകയെങ്കിൽ നമ്മുടെ ജീവിതശൈലി, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം മുതിർന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ജനറ്റിക് ആയിട്ടുള്ളത് മാത്രമാണ്?
0: കുട്ടികൾക്ക് വരുന്ന ഹാർട്ടിന്റെ അസുഖങ്ങളുടെ പലപ്പോഴും കാരണം അത് ജന്മനാ വരുന്ന കാരണങ്ങളാണ്. കൺജനൈൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് നമ്മുടെ ഏട്രിയത്തിന്റെയോ അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെയോ ഇടയിലുള്ള സെപ്റ്റത്തിന് വരുന്ന സുഷിരാവാം, അതല്ലെങ്കിൽ വാൽവിന്റെ കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള അവസ്ഥയാവാം. അത് രക്തക്കുഴലുകളുടെ സ്ഥാനത്തിന് വരുന്ന പ്രശ്നമാവാം. അത് പലപ്പോഴും അതിന്റെ വാൽവിന് വരുന്ന കുഴപ്പമാവാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതില് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഒഫ്കോഴ്സ്. പിന്നെ ചില അസുഖങ്ങളും ഇത് വാൽവിനൊക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണം, ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. സർജറി ആണെങ്കിലും അതിനല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മെഡിസിൻ കൊടുത്താലും ഒക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ രോഗങ്ങൾ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കുക, അതിന്റെ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെയാണ് രീതി. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പൊതുവെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരാറില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ വരാറുള്ളൂ. അതും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് അതും നമ്മളിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും.
1: കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ലക്ഷണങ്ങളൊക്കെ സർ അത് മനസ്സിലാവുക?
0: ഹാർട്ടിന്റെ അസുഖങ്ങൾക്ക് പൊതുവായി കുറച്ച് രോഗലക്ഷണങ്ങൾ എപ്പോഴും പറയും. നമ്മൾ എല്ലാ കാർഡിയാക് ഇൽനെസ്സിനുകളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം അവർ ഈ ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ നെഞ്ച് ഇങ്ങനെ ആവശ്യധികം കുഴിയും ചെയ്യുന്ന ഒരു ഈ നെഞ്ച് പിന്നെ പ്രയാസപ്പെട്ട് വീത്തെടുക്കുന്നതാവാം. മുതിർന്ന ആളുകളാണെങ്കിൽ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടല് കൂടാതെ നെഞ്ചു വേദന, പലതരത്തിലുള്ള നെഞ്ചു വേദന പറയാറുണ്ട്. അതല്ലാതെ വെയ്ഗ് ആയിട്ടുള്ള സിംപ്റ്റംസ്, ശക്തമായി വേർക്കുക, അല്ലെങ്കിൽ പിന്നെ വോമിറ്റിങ് അതല്ലെങ്കിൽ കണ്ണിലിരുട്ടുക എന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിൻകോപ്പി പോലെ, ഒരു ബോധം പോണ പോലെ, അങ്ങനെയുള്ള പല പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ ഏത് രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് തീരെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഒന്നും പറയാനാവാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മേ ബി ആ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അത്രയും ലൗഡായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തൊട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലോ പെട്ടെന്ന് അറിയാൻ പറ്റും.

0: നമ്മൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്ട്രക്ചറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. വാൽവിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എക്കോ ടെസ്റ്റിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
1: ഓക്കെ സർ. സർ, ഈ ചികിത്സാരീതിയുടെ ഒക്കെ ഇപ്പം ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക.
0: ഇത് പിന്നെ എല്ലാവരുടെയും ഒരു പ്രധാനമായ ഒരു ഒരു പേടി.

0: ഉള്ള ഒരു സ്ഥലമാണ് കേരളം.
1: അതെ സർ, അതെ.
0: അപ്പൊ ഹൃദ്രോഗത്തിനും അതിന്റെ മരുന്നുകൾക്കും ചികിത്സകൾക്കും ഒക്കെ സർക്കാർ നല്ല രീതിയിൽ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിയും മറ്റ് സർജറികളും ഒക്കെ ഉണ്ട്. അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ വളരെ സാർവത്രികമാണ്, സൗജന്യ നിരക്കിലുമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പോയി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു തുക ചെലവ് വന്നേക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നിർബന്ധമായും എല്ലാ ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറി ആക്കേണ്ട ആവശ്യം എത്രയോ മുമ്പേ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും ആ നാട്ടിലെ ഏറ്റവും പ്രാഥമികമായി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു പോളിസി, വലിയ തുകയൊന്നും ആവില്ല, ഒരു വർഷം വളരെ ചെറിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏത് ചികിത്സയും എവിടെ പോയി എടുക്കാവുന്ന ഒരു ഒരു ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുക, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാഹചര്യം അവരുടെ ഇത് ഉറപ്പുവരുത്തുക, നല്ല മരുന്നുകൾ, ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുക.
1: പിന്നെ സർ, അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വരികയാണ്, ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ. അപ്പം ഇങ്ങനെ പൊതുവെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഹാർട്ടിന് ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു സർജറി കഴിയുമ്പോഴും അവർക്ക് പേടിയാണ്, എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മരണം മുന്നിൽ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ. അപ്പോ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം, ചുറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് വേണം. അപ്പോ ആ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ അത് പ്രൊവൈഡ്
0: ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അസുഖത്തിലും ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരത്തിനകത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അത് നിങ്ങളുടെ അസുഖം ഇന്നതാണ് എന്നും ആ അസുഖം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്നും ആ അസുഖം ഭാവിയിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാനും അതിൽ കൂടുതൽ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിതശൈലികൾ മാറ്റം വരുത്തണമെന്നും മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഒരു ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പിന്നെ പനി, അങ്ങനെ ഏത് നിസ്സാരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അത് മാറുന്നത് വരെയും നമ്മൾ അതിനെക്കുറിച്ച് വേലാതിപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹൃദ്രോഗമൊക്കെ വളരെ കൃത്യമായി നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരസുഖം വന്നു പോയതായി പോലും ഈ രോഗിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അവർ ചിലപ്പം പെട്ടെന്നോ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇത്രയും ഗുരുതരമായിട്ടൊരു അസുഖമൊന്നും ആയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ മരുന്നും കഴിക്കില്ല. പിന്നെ ഈ ഇപ്പം ചിലപ്പം പുകവലിയുടെ ശീലങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും. ഇതെല്ലാം പഴയ പോലെ ചെയ്യുകയും പിന്നീട് വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഹൃദ്രോഗികൾ പലപ്പോഴും മെന്റലി ഡിപ്രസ് ആയി പോകുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ മര്യാദക്ക് ചികിത്സിക്കാതെ ഇതിന് കോംപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു അസുഖം ഉണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നേരത്തെ ആലോചിച്ചാൽ മതി,
1: ഒരുപാട് എക്സ്പീരിയൻസ്
0: നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം പലപ്പോഴും ചിലപ്പോ ഒരു മുള്ള് തറച്ച മുള്ളെടുത്ത് കൊടുത്ത ഡോക്ടറോട് പോലും കാണിക്കുന്ന ഒരു ചിലപ്പോ ഒരു നന്ദി ചിലപ്പോൾ പിറ്റേന്ന് ഹാർട്ട് അറ്റാക്ക് ചികിത്സിച്ച ഡോക്ടർ ചിലപ്പോ കാണുമ്പം അയാളത് അറിഞ്ഞിട്ടും കൂടില്ല. പക്ഷെ അത്രയും ഗുരുതരമായ ഒരു അസുഖമാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ഒരു ജീവിതത്തിലേക്ക് ചിലപ്പോ ഒരു മരണത്തിന് നമ്മൾ പെട്ടെന്ന് കൈപിടിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ ആ പൂർണമായ രോഗാവസ്ഥ മാറിക്കഴിയുമ്പോ രോഗം വന്നതായി പോലും ഓർമ്മിക്കാതെ വീണ്ടും ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങളിലേക്ക് അതിനാവശ്യമായ ആ സ്റ്റെന്റ് അടഞ്ഞു പോവാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് മരുന്നിന്റെ അളവ് കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ, അതൊന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം മാറി എന്ന് വെച്ചതൊക്കെ നിർത്തും. നിർത്തി കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: അപ്പോ സാർ, ഇത്രയും നേരം എന്താണ് ഹൃദയപൂർവ്വം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ സാർ ആദ്യം പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് നമ്മള് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ള രീതിയിൽ. അപ്പൊ സാറും ഹൃദയപൂർവ്വമാണ് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സാർ തന്നു. സാർ, ഇനി അവസാനമായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ കൂടിയും എന്തെങ്കിലും അവസാനമായിട്ടൊരു വാക്ക് നമ്മുടെ ലിസണേഴ്സിനോട്.
0: ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു മാരക രോഗമോ അല്ലെങ്കിൽ ഒരു ഒരിക്കലും മാറാ രോഗമോ ഒന്നും

0: അല്ല. നമുക്ക് മറ്റെല്ലാ അവയവത്തിനും വരുന്നത് പോലത്തെ ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ഈ അവയവം വളരെ പ്രധാനപ്പെട്ട അവയവം ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന നിസ്സാരമായ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പോലും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ അതിനുള്ള പിന്നെ രോഗനിർണയ മാർഗങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ സ്വീകരിച്ച് രോഗനിർണയം നടത്തുക, രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കുക, ചികിത്സ മുടങ്ങാതെ അത് ആവശ്യമുള്ളിടത്തോളം കാലം ചെയ്യുക, ഇതെല്ലാം കൂടാതെ നമ്മുടെ ജീവിത ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ശീലങ്ങള്, പുകവലി പോലെയുള്ള അല്ലെങ്കിൽ ഈ വേപ്പിംഗ് പോലെയുള്ള അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് മദ്യപാനാണെങ്കിലും ശരി, ഇതെല്ലാം നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് വളരെ പിന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി പരിഹരിച്ച് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച്. ഓക്കെ.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകൾ, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.